0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 24 വ്യാഴാഴ്ച. കൊലവർഷം 1202 കന്നിമാസം 8 അവിട്ടം നക്ഷത്രം. റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വഴി ഉള്ളിടത്തേക്ക് പോകരുത്, മറിച്ച് വഴികളില്ലാത്തിടത്തേക്ക് പോയി സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിക്കുക. എല്ലാവരും പോകുന്ന ജനപ്രിയ വഴികളിലൂടെ നടന്നു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തു വരുന്നത്. മറ്റുള്ളവരെ വെറുതെ അനുകരിക്കാതെ നിങ്ങൾക്കായി സ്വന്തമായി ഒരു വഴി കണ്ടെത്തുക. നിങ്ങളുടെ ആ ഒരു തനിമയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരി അഥവാ യെസ്. പല കാര്യങ്ങളിലും നാം യെസ് മോളും വരും വരാഴികകൾ ആലോചിക്കാതെ തന്നെ. ഒരാൾ നമ്മോട് പൈസ കടം ചോദിച്ചു എന്നിരിക്കുക, നാം ശരി നോക്കട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്ക് ആശ കൊടുക്കുന്നു. അയാൾ അത് മുതലാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ സഹായങ്ങൾ ചോദിച്ച് പലരും, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ബന്ധുക്കളും എത്തും. ഇവിടെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യം നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ളത്. എന്ന് വേണ്ട, എവിടെ നോ പറയണം എന്ന വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പലർക്കും അറിയാത്ത കാര്യമാണ് തനിക്ക് പറ്റാത്ത കാര്യം എന്താണ്, തനിക്ക് വേണ്ടാത്ത കാര്യം എന്താണ്, ഞാൻ ചെയ്യരുതാത്ത കാര്യം എന്താണ്, എന്തു വേണ്ട എന്നൊരു വ്യക്തി കൃത്യമായി തീരുമാനിക്കുന്നിടത്ത് അയാളുടെ ജീവിതം മാറും. സ്നേഹമെന്നത് സമയം പോലെ ആർക്കും ആർജിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ്. അത് ഏറെ അളവിൽ ഏവർക്കും ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമെന്നത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ ആവനാഴിയിൽ മോക്ഷം കിട്ടാതെ കിടക്കുന്ന അമ്പുകളാണ്. സ്നേഹം പോലെ തന്നെയാണ് കൊച്ചു കൊച്ചു അഭിനന്ദനങ്ങൾ, നന്ദി പ്രകടനം, നല്ല വാക്കുകൾ. ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. ഉണർന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ പെരുമാറുന്ന അംഗങ്ങൾ ഉണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. എന്നാൽ വളരെ കാര്യക്ഷമമായ കൃത്യമായ സമയപരിധിക്കുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും അടുക്കള, വീട്, പരിസരം ഇവ വൃത്തിയായി സൂക്ഷിച്ചും ഒരു വീടിനെ വീടാക്കുന്ന ധാരാളം സ്ത്രീജനങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും പരാതികളും ആയിരിക്കും. എന്നാലും പലരും എന്തോ ബാധ്യതയുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്ന് പ്രകടിപ്പിക്കുന്നവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു പേരുണ്ട്, അഹങ്കാരി. തെറ്റൊന്നും ചെയ്യാതെ തൻ്റെ തുറന്നു പറച്ചിലിൻ്റെ പേരിൽ, നോ പറയുന്നതിൻ്റെ പേരിൽ നാമൊക്കെ പലപ്പോഴും അഹങ്കാരി എന്ന പദത്തിന് അർഹരാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ആ പട്ടം അങ്ങ് സ്വീകരിക്കുക. നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കാൻ മുതിരാതെ മൗനം അവലംബിക്കുക. കാരണം അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് അർത്ഥപൂർണമായ മൗനം തന്നെയാണ്. ഏതവസ്ഥയിലും പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നോ പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സന്തോഷം, സമാധാനം അത് ഏറെ വലുതായിരിക്കും. എന്നാൽ താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനായി നോ പറയേണ്ട ഇടങ്ങളിൽ യെസ് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നമ്മുടെ വരും നാളുകളിലെ സമാധാനവും സന്തോഷങ്ങളുമാണ്. ധാരാളം വാഗ്ദാനങ്ങൾ ഒരു ലോഭവുമില്ലാതെ തരികയും കൂടെ കൂടെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കരുതിയിരിക്കുക, അത് അപ്പക്കഷണങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വീണ്ടും അടുത്തുകൂടി നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. അവർക്ക് കൊടുക്കാൻ ധാരാളമുണ്ടെങ്കിലും അതിന് തീർത്തും മുതിരില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ, വിവിധ പ്രകൃതവും സ്വഭാവവും സംസ്കാരവും ഉള്ളവർ നമുക്ക് ചുറ്റും വിഹരിക്കുന്നു. ആദ്യമേ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെയും ശരിയായ നിലപാടുകൾ എടുക്കാൻ ശീലിക്കുക. നോ പറയേണ്ടിടത്ത് എവിടെയായാലും ഉറച്ച സ്വരത്തിൽ നോ പറയുക. ജീവിതം ആനന്ദമയമാക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? മോഹം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 24-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വനിതയായ മാഡം ഭിക്കാജി കാമ വിദേശ മണ്ണിൽ വെച്ച് ആദ്യമായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പതാക ഉയർത്തിയത് 1907 സെപ്റ്റംബർ 24-ാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ചാണ് വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്ത തരംഗ പതാക അവർ ഉയർത്തിയത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിലേക്കും ചൂഷണത്തിലേക്കും ലോക ശ്രദ്ധ ക്ഷണിക്കാൻ ഈ ധീരമായ നീക്കം വഴിവെച്ചു. മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ പൂനാ കരാർ ഒപ്പുവെക്കപ്പെട്ടത് 1932 സെപ്റ്റംബർ 24-ാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക നിരോധിത മണ്ഡലങ്ങൾ അനുവദിച്ച ബ്രിട്ടീഷ് തീരുമാനത്തിനെതിരെ യെർവാഡ ജയിലിൽ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരത്തെ തുടർന്നാണ് ഈ ധാരണയിലെത്തിയത്. കരാർ പ്രകാരം പ്രത്യേക മണ്ഡലങ്ങൾക്ക് പകരം പൊതു തെരഞ്ഞെടുപ്പിൽ ദളിത് വിഭാഗങ്ങൾക്ക് കൂടുതൽ സംവരണം ചെയ്ത സീറ്റുകൾ നൽകാൻ തീരുമാനമായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO പെരുമ ലോകത്തിന് മുന്നിൽ ഉയർത്തിയ മംഗൾയാൻ വിജയകരമായി ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് 2014 സെപ്റ്റംബർ 24-ാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യവും ഏഷ്യയിലെ ആദ്യ രാജ്യവുമായി ഇന്ത്യ മാറി. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കിയ ഈ ചൊവ്വ ദൌത്യം അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രശംസ നേടിത്തന്നു. ദക്ഷിണാഫ്രിക്കയിലെ വിവിധ സംസ്കാരങ്ങളെയും ഭാഷകളെയും പാരമ്പര്യങ്ങളെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 24 പൈതൃക ദിനമായി ആഘോഷിക്കുന്നു. വർണ്ണവിവേചനത്തിന് ശേഷം രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും സാംസ്കാരിക വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ അവധിയോടെ ഈ ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. ബ്രായ് ദിനം എന്നും ഇത് അറിയപ്പെടുന്നു. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനും കവിയും നാടകകൃത്തുമായ ധർമ്മവീർ ഭാരതി ജനിച്ചത് 1926 സെപ്റ്റംബർ 24-ാണ്. അലഹബാദിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഗുനാഹോം കാ ദേവത, അന്ധയുഗ് എന്നീ കൃതികൾ ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു. ധർമ്മയുഗ് എന്ന ജനപ്രിയ വാരികയുടെ പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായ, അനുഭവ സമ്പത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ പ്രിയപ്പെട്ട മുതിർന്ന തലമുറ. അവർക്ക് സ്നേഹവും കരുതലോടെയുള്ള തണലും നൽകേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനം ഇന്ന് സെപ്റ്റംബർ 24. ലോകമെമ്പാടും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും അവകാശങ്ങളും മുൻനിർത്തി വയോജന ദിനമായി ആചരിക്കുന്ന വേളയാണ് ഇന്ന്. ജീവിതത്തിന്റെ സന്ധ്യാവേളയിലെത്തിയ മുതിർന്ന തലമുറയ്ക്ക് സന്തോഷകരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. കുടുംബത്തിലും സമൂഹത്തിലും അവർ നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നന്ദിയോടെ ഓർക്കാനും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലും മാനസിക സന്തോഷത്തിലും പ്രത്യേക ശ്രദ്ധ പുലർത്താനും ഈ ദിനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വാർദ്ധക്യമെന്ന് പറയുന്നത് തനിച്ചാകാനുള്ളതല്ല, മറിച്ച് കൂടുതൽ പരിഗണനയും ബഹുമാനവും അർഹിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ വീടുകളിലെ മുതിർന്നവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും അവരുടെ ചെറുചിരികളിൽ പങ്കുചേരാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഓരോ വീടുകളിലും പ്രകാശമായി നിൽക്കുന്ന എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് സ്നേഹവും കരുതലുമുള്ള ഒരു നല്ല നാളെ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
6: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഹാർഡ്വെയർ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബറിൽ കോഴ്സ് ആരംഭിക്കും. വിവരങ്ങൾ എല്ലാ സൈനികക്ഷേമ ഓഫീസിലും ലഭിക്കും. ഫോൺ 0491-2971-633. മലമ്പുഴ ഗവൺമെന്റ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 24-25 തീയതികളിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ ദ്വിദിന സൌജന്യ പരിശീലനം നൽകും. പങ്കെടുക്കുന്നതിന് 0491-2815-4544 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. 0491-281-5454. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ജില്ലാ കാര്യാലയം വഴി പാലക്കാട്, ചിറ്റൂർ, മണ്ണാർക്കാട്, അട്ടപ്പാടി താലൂക്കുകളിൽപ്പെട്ട ഒബിസി മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കായി വിവിധ വായ്പാ പദ്ധതികളിൽ അപേക്ഷ ക്ഷണിച്ചു. സ്വയം തൊഴിൽ, പ്രവർത്തന മൂലധനം, ബിസിനസ് ഡെവലപ്മെന്റ്, പ്രിയദർശിനി സ്വയം തൊഴിൽ, പ്രവാസി സുരക്ഷാ സ്റ്റാർട്ടപ്പ്, പുനർജനി, സുവർണശ്രീ, എന്റെ വീട്, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ വായ്പ, പെൺകുട്ടികളുടെ വിവാഹ ധനസഹായം, സ്വസ്ഥ ഗൃഹഭവന പുനരുദ്ധാരണം, വാഹന വായ്പ, വ്യക്തിഗത വായ്പ, സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് ജീവൻധാര, സീനിയർ സെക്യൂർ വായ്പ തുടങ്ങിയവയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. കുടുംബശ്രീ, CDS വഴി ഒബിസി മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട അംഗങ്ങൾ കൂടുതലുള്ള വനിതാ അയൽക്കൂട്ടങ്ങൾക്കായി ഒരു CDSന് 3 കോടി രൂപ വരെ അനുവദിക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പയ്ക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ യാക്കര റെയിൽവേ ഗേറ്റിന് സമീപം KTV ടവേഴ്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ലഭിക്കും. പാലക്കാട് സർക്കാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് കൂടിക്കാഴ്ച നടത്തും. യോഗ്യത: മെഡിക്കൽ ഡോക്യുമെന്റേഷനിൽ ബിരുദം, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ. ഇവരുടെ അഭാവത്തിൽ +2 മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനുള്ള 1 വർഷത്തെ പരിശീലനമുള്ളവരെയും പരിഗണിക്കും. കൂടിക്കാഴ്ച സെപ്റ്റംബർ 26 രാവിലെ 9:30 നടക്കും. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 26 രാവിലെ 11:30 നടക്കും. യോഗ്യത +2 PGDCA. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഇരു തസ്തികകളുടെയും പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെ. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകണം. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ വിളവെടുത്ത കാപ്പിക്കുരു ലേലം ചെയ്യുന്നതിന് ഇ ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 1 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. ഫോൺ 9383471482. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, ഹിന്ദി. കാറ്റഗറി നമ്പർ 562/2021 തസ്തികയിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയായതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൃഷിയറിവും കാർഷിക സംസ്കാരവും പുതുതലമുറയിലേക്ക് പകരുകയും ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കതിര് കാർഷിക ക്ലബ് പദ്ധതിയുടെ ഔദ്യോഗിക ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് ലോഗോ ഡിസൈനുകൾ ക്ഷണിച്ചു. കൃഷിയെ പാഠപുസ്തകത്തിലെ അറിവിൽ മാത്രം ഒതുക്കാതെ മണ്ണ്, കൃഷി, ഭക്ഷണം, പ്രകൃതി, കർഷകൻ എന്നിവ തമ്മിലുള്ള ബന്ധം കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രായോഗിക കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് കതിര് കാർഷിക ക്ലബ്ബുകളുടെ ലക്ഷ്യം. ഈ ആശയവും പദ്ധതിയുടെ ദർശനവും പ്രതിഫലിപ്പിക്കുന്ന ലോഗോ വിദ്യാർത്ഥികൾ തന്നെ രൂപകൽപ്പന ചെയ്യുന്നതിനാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ലോഗോ കൈകൊണ്ടോ ഡിജിറ്റൽ രീതിയിലോ തയ്യാറാക്കാം. കൈകൊണ്ട് തയ്യാറാക്കുന്ന ലോഗോ A4 വലുപ്പത്തിലുള്ള ഷീറ്റിൽ തയ്യാറാക്കി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സമർപ്പിക്കണം. ലോഗോ മൌലിക സൃഷ്ടിയായിരിക്കണം. പകർത്തിയതോ മറ്റേതെങ്കിലും സൃഷ്ടിയുടെ അനുകരണമോ ആയ എൻട്രികൾ പരിഗണിക്കില്ല. കതിര് കാർഷിക ക്ലബിന്റെ ആശയവും ലക്ഷ്യവും ലോഗോയിൽ പ്രതിഫലിക്കണം. ആശയം വ്യക്തമാക്കുന്ന ഹ്രസ്വ വിവരണം ലോഗോയ്ക്കൊപ്പം നൽകണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു എൻട്രി മാത്രം. പേര്, ക്ലാസ്, സ്കൂൾ, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. സ്കൂൾ പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രം നിർബന്ധം. തെരഞ്ഞെടുക്കുന്ന മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനം നൽകും. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് 9383471455 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078-01-02-03.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446-00-9915, 9447-21311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടു.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: അപ്പ കുട്ടാ തൊപ്പിക്കാരാ, എപ്പ കല്യാണം?
2: മകരം മാസത്തി വേലി കെട്ടി, ടപ്പ കല്യാണം.

0: FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കുളിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: നമുക്ക് ചില ഹാബിറ്റ്സ് കേൾക്കുമ്പോൾ തോന്നുവേ ഇതെന്ത് സ്ട്രേഞ്ച് പരിപാടിയാണ്. പക്ഷേ അത് നമ്മൾ ജീവിതത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോ, അയ്യോ, ഇത്രയും കാലം എന്താ നമ്മൾ ഇത് ട്രൈ ചെയ്യാതിരുന്നത്, ഇത്രയും കാലം താങ്കൾ എവിടെയായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കും. എനിക്ക് അങ്ങനെ തോന്നിയ ചില ഹാബിറ്റ്സ് ഉണ്ട്. അത് പല രാജ്യങ്ങളിലുള്ള ശീലകളാണ് കേട്ടോ. നമ്മളിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത് എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്, എന്തൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ ചില ഹാബിറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമുക്ക് ചില തിരിച്ചറിവുകൾ കിട്ടില്ലേ. അങ്ങനെ കിട്ടിയ ചില സ്ട്രേഞ്ച് ഹാബിറ്റ്സിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് എഴുത്തോലയിൽ രാവിലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Before you move on, say thank you എന്ന് പറയുന്നൊരു സ്ട്രേഞ്ച് ഹാബിറ്റാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ, ഒരു ജോലി വിട്ട് ഇറങ്ങുമ്പോൾ, ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പോകുമ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി എന്താണ്? ഇനി ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. ഓഫീസ് വിട്ടോ, ഇനിയിപ്പോൾ ആ കമ്പനിയെക്കുറിച്ച്, നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആ അറിയില്ല, എനിക്കറിഞ്ഞുകൂടാ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് പോകും. ഒരു ഫ്രണ്ട്ഷിപ്പ് തീർന്നോ, ബ്ലോക്കാക്കി, ഡിലീറ്റ് ആക്കി, ആർക്കൈവ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. റിലേഷൻഷിപ്പ് ആണെങ്കിൽ പിന്നെ പറയണ്ട, ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക, ചാറ്റ്സ് ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ചില ആളുകൾ പാതിരാത്രിക്ക് പഴയ മെസ്സേജസൊക്കെ എടുത്ത് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ച മെസ്സേജും ഹൈഡാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിയിട്ട് ഒന്ന് വേറെ രീതിയിൽ ചിന്തിക്കാനുള്ളതാണ്. അതായത് വേറെ രീതിയിലൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ വിട്ടുപോകുന്ന ഓരോ ചാപ്റ്ററും അത്ര മോശമായിരുന്നോ എന്ന് ചിന്തിക്കുക. ഈവൻ ഇഫ് അത് ബാഡ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ. ഒരു ജോബ് ആണെങ്കിൽ, ഒരു ജോലി നിങ്ങൾ അവസാനിപ്പിച്ച് പോകുമ്പോഴത്തേക്കാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചിരിച്ചിട്ടുള്ള കുറേയധികം നല്ല മൊമെന്റ്സ് ഉണ്ടാകും. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ കൂടെയുള്ള ആളുകളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ് മോശമായതുകൊണ്ട് ആ ചാപ്റ്റർ മുഴുവനും യൂസ്ലെസ് ആകണം എന്നില്ല. നമ്മൾ കണ്ടൊരു സിനിമയുടെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി അതിലെ എല്ലാ സീൻസും മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ലൈഫിൽ അത് തന്നെയാണ്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരും, കുറച്ച് കാലം കൂടെ ഉണ്ടാകും, പിന്നെ പോവും. ചിലർ നമ്മളെ സന്തോഷിപ്പിക്കും, ചില ആളുകൾ നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്യും, ചില ആളുകൾ നമ്മളെ ഹേർട്ട് ചെയ്യും, പക്ഷേ ചില ആളുകൾ നമ്മളെ നമ്മളാക്കും. അതുകൊണ്ട് ഒരു ചാപ്റ്റർ ക്ലോസ് ആവുന്ന സമയത്ത് എന്തിനാണ് ഇത് അവസാനിച്ചത് എന്ന ചോദ്യം മാത്രം ചോദിക്കാതെ എന്താണ് നമുക്ക് അതിൽ നിന്ന് റീപ്പ് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സ്, എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് എന്നുകൂടൊന്ന് ചോദിച്ചു നോക്കുക. ഒരു നല്ല ഓർമ്മ തന്നോ നിങ്ങൾക്ക്? താങ്ക് യു. ഒരു നല്ല ലെസൺ തന്നോ? താങ്ക് യു. നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയോ, ഡബിൾ സ്ട്രോങ് ആക്കിയോ, അതിനൊരു ഡബിൾ താങ്ക് യു കൊടുക്കാം. കാരണം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സ്റ്റേ ചെയ്യാൻ, എല്ലാ കാലത്തേക്കും എല്ലാവരും ഉണ്ടാകും എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ചില ആളുകൾ നമ്മളെ പല പാഠങ്ങളും പഠിപ്പിച്ചിട്ട് പോകാനാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യണം, ഡെഫിനറ്റ്ലി ചെയ്യണം. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ്, മൂവ് ഓൺ ചെയ്യുമ്പോൾ എവറിത്തിങ് ബിഹൈൻഡ് യു എന്ന് പറയുന്ന കാര്യത്തെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ വെറുത്തു, അവിടെ നിന്ന് പോകുന്ന പിന്നെ അത് ആളെ വെറുത്തു, ആ ജോലി വെറുത്തു, ആ ജോലിയിൽ കൂടെ ഉണ്ടായിരുന്നവരെ വെറുത്തു, ആ കമ്പനിയെ വെറുത്തു. ചില വാതിലുകൾ അടയ്ക്കാം. പക്ഷേ വാതിലടയ്ക്കുന്നതിന് മുൻപ് ഒന്ന് തിരിഞ്ഞു നോക്കി താങ്ക് യു, യു ടോൾഡ് മീ സംതിങ് എന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, എന്ത് തന്നെയാണെങ്കിലും പുറത്തേക്ക് വരുന്നത് കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടായിരിക്കും, കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടായിരിക്കും. കുറച്ചുകൂടെ ലേറ്റായിട്ടായിരിക്കും, കാരണം ലൈഫിൽ എല്ലാ എൻഡിങ്സും റിവെഞ്ച് സ്റ്റോറി ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് സ്പോയിലാക്കണ്ട, നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയും താങ്ങി നടക്കേണ്ട ആവശ്യമില്ല. എല്ലാ എൻഡിങ്സും റിവെഞ്ച് ആക്കേണ്ട ആവശ്യമില്ല, ചില എൻഡിങ്സ് ഒരു താങ്ക് യു സ്റ്റോറി ആക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് ആദ്യത്തെ സ്ട്രേഞ്ച് ഹാബിറ്റ്. നമുക്ക് എന്തായാലും നല്ല പാട്ടിൻ്റെ ഉള്ള സമയമാണ് ഇനി. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമി ഉണ്ട് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം. രാവിലെ തന്നെ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് മൂഡ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? അതായത് നമ്മുടെ മൂഡ് എന്ന് പറയുന്ന സമയം, ഓ ഇന്ന് എനിക്കൊരു മൂഡില്ല, മൂഡ് രാവിലെ തന്നെ തട്ടിപ്പറിച്ചുകൊണ്ട് ഒരാൾ പോയി, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങാൻ നേരം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് പോവാ. റോഡിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരുത്തൻ നമ്മളെ ഒന്ന് വെട്ടിച്ചു പോയി കഴിഞ്ഞാൽ മൂഡ് പോവാ. ഓഫീസിലെത്തുന്ന സമയത്ത് ബോസിന്റെ വക ഒരു കിടിലൻ ഡയലോഗ് കേൾക്കുക, മൂഡ് പോവാ. സംഭവം കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാലും നമ്മളത് ചുമന്നുകൊണ്ട് നടക്കും അല്ലേ? ചില ആളുകൾ എങ്ങനെയാണ്, വണ്ടി ഓടിക്കുമ്പോഴും അത് തന്നെ ആലോചന, ചായ കുടിക്കുമ്പോഴും അത് തന്നെ ആലോചന, ഓഫീസിലെത്തിയിട്ടും ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും കാര്യം കശപിശ ഉണ്ടായതായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ദേഷ്യം. പിന്നെ ഇതിനോടൊന്നും ഒരു ബന്ധവുമില്ലാതെ ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്തായിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചൂടാവും അല്ലേ? അപ്പം അയാൾ മനസ്സിൽ വിചാരിക്കും, ഇതെന്ത് കൂത്ത്, ഞാനിതെന്ത് ചെയ്തു എന്ന്. ഇതാണ് നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം. ഒരാൾ നമുക്ക് തന്ന പ്രഷർ, ഒരാൾ നമുക്ക് തന്ന സമ്മർദ്ദം, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടത്, നമുക്ക് തന്ന ആ ഒരു നെഗറ്റിവിറ്റി നമ്മൾ നമ്മുടെ കൂടെ കൊണ്ട് നടന്നിട്ട് നമ്മളത് അടുത്ത ആളിലേക്ക് കൈമാറുന്നു. ഓ വാട്ട് എ ഹാബിറ്റ്. അവിടെ നിന്നാണ് ഒരു ചെറിയ മോശം അനുഭവം മുഴുവൻ ദിവസത്തെയും മോശമാക്കുന്നത്. ഈ പ്രഷേഴ്സ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അത് അവിടെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളുമായിട്ട് വല്ലാതെ സംസാരിച്ച് വിഷമിച്ച് കഴിഞ്ഞ് ദേഷ്യം വന്ന് മനസ്സ് മടുത്ത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ ഈ കൈ കഴുകില്ലേ, കൈ കഴുകുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ കൈകളിലൂടെ ഒഴുകി പോകുന്നത് നോക്കി നിന്നിട്ട് മനസ്സിൽ പറയുക അതവിടെ കഴിഞ്ഞു എന്ന്. അത്രയും ലാഘവത്തോടെ നമ്മൾ അതവിടെ കളയുകയാണ് വേണ്ടത്. കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്, പല ആളുകൾക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ രാവിലെ നമ്മുടെ മൂഡ് ഓഫ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മുഴുവൻ അതായിരിക്കും ചിന്ത അല്ലേ? അത് കൈ കഴുകുന്ന ലാഘവത്തിൽ ആ ചിന്ത അങ്ങ് ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ലൈഫിലെ ആ ഒരു ദിവസം സൂപ്പറാക്കുക എന്നുള്ളതാണ് ഞാൻ പറയണേ. കാരണം പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ ആ പ്രശ്നം കൊണ്ട് നമ്മളുടെ അടുത്ത 5 മണിക്കൂർ കൂടി നശിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ? അത് കുറച്ചെങ്കിലും നമ്മുടെ മാത്രം തീരുമാനമാണ്. ഒരാൾ രാവിലെ നമ്മളോട് മോശമായി പെരുമാറി, 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സ് വിഷമിപ്പിച്ചു, പക്ഷെ ആ 5 മിനിറ്റിൻ്റെ ദേഷ്യം നമ്മൾ ആ ദിവസം മുഴുവൻ ആലോചിക്കുക, തിരിച്ച് വീട്ടിലെത്തി മറ്റൊരാളോട് നമ്മൾ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് തെറ്റ് ചെയ്തു, പിന്നെ ആ ദിവസം മുഴുവൻ നമ്മളിത് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്തയാളിൽ നിന്ന് അടുത്തയാളിലേക്ക് അങ്ങനെ ചെറിയൊരു ദേഷ്യം ഒരു റിലേ ഓട്ടം പോലെ ഇങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കഴിഞ്ഞാൽ കൈ കഴുകുന്ന സമയത്ത് ആ സംഭവം കൂടെ ആലോചിച്ച് വെള്ളത്തിൽ വിട്ട് കളയുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ വിഷമിപ്പിച്ചു, പക്ഷേ ഇതെൻ്റെ ദിവസം, ഇത് കാരണം എൻ്റെ ദിവസം ഞാൻ മുഴുവൻ നശിപ്പിക്കുന്നില്ല, പ്രശ്നം മാറിപ്പോവില്ല, ആളെ മാറ്റാനും പറ്റില്ല, പക്ഷേ അത് നിങ്ങളുടെ ഡേ നശിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ വൈകുന്നേരം കൂടെ നശിപ്പിക്കാനുള്ള അവസരം കൊടുക്കണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ പോയി നോക്കുമല്ലേ, ആരാ മെസ്സേജ് അയച്ചത്, ആരാ വിളിച്ചത്, എന്താ ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ, ആരാണ് ലൈക്ക് ചെയ്തത്, ആരാണ് കമന്റ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ നിങ്ങളുടെ ശരീരം, നമ്മുടെ ബോഡി ഒരു നോട്ടിഫിക്കേഷൻ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പലപ്പോഴും പല ആളുകളും പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഹാർട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യണു, ഷോൾഡേഴ്സ് ഒക്കെ ടൈറ്റ് ആയിട്ടിരിക്കണു, ജോ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കണു, ശ്വാസം പോലും നമ്മൾ അറിയാതെ കുറച്ച് ഫാസ്റ്റ് ആവുന്നു. പക്ഷെ നമ്മൾ പറയും നത്തിങ്, പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വന്തം ബോഡി എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കാൻ പോലും നമുക്ക് ടൈമില്ല. ആക്ച്വലി നമ്മുടെ ശരീരം പലപ്പോഴും നമ്മുടെ മൈൻഡിനേക്കാൾ മുന്നേ ചില സിഗ്നൽസ് നമുക്ക് തരുന്നുണ്ട്. ഒന്ന് സ്ലോ ഡൗൺ ആകൂ, നിന്നെ എന്തോ ബോദർ ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരിക്കൂ, ഒന്ന് ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്യൂ, ടേക്ക് എ പോസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിപാടി എന്താണ്, ബിസിയാണ് നമ്മൾ, പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഫീൽ ചെയ്താൽ അതിനെ ഇഗ്നോർ ചെയ്യാതെ ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, ഒന്ന് മനസ്സ് റെസ്റ്റ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ടീസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുമെന്നല്ല, പക്ഷേ ഒന്ന് നമ്മൾ റീസെറ്റ് ചെയ്യണം നമ്മുടെ ബോഡി, കുറച്ച് സമയം നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. എല്ലായ്പ്പോഴും തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. ബാറ്ററി 20% ആവുമ്പോൾ ഫോൺ നമ്മളെ ഓർമ്മിപ്പിക്കില്ലേ ലോ പവർ മോഡിലേക്ക് പോകണം, 20% ആയിട്ടുണ്ട് ബാറ്ററി എന്നുള്ളത്, എന്നെ ചാർജ് ചെയ്യാൻ ഓർമ്മിപ്പിക്കില്ലേ. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബോഡിയുടെ ബാറ്ററി കഴിയുമ്പോൾ ബാറ്ററി തീരുന്നത് വരെ ഓടും, തീർന്നു കഴിഞ്ഞാലും ഓടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒരു സിഗ്നൽ തന്നാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഓക്കേ ഞാനിവിടെ ഉണ്ട്, ഐ ആം ലിസ്ണിംഗ് എന്നൊന്ന് പറഞ്ഞ് നോക്കണം. ശരീരം പറയുന്നത് ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന സ്ട്രെങ്ത് അല്ല, എപ്പോൾ നിർത്തണമെന്ന് മനസ്സിലാക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള അവയർനെസ്. ഫോണിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ മിസ്സാകരുതെന്ന് ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് മിസ് ചെയ്യാതിരുന്നൂടെ. ജസ്റ്റ് പോസ്, ജസ്റ്റ് ലിസൺ ആൻഡ് കം ബാക്ക് ടു യുവർ സെൽഫ്. ചില സമയത്തെങ്കിലും അത് അത്യാവശ്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൊടുക്കും.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
1: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ഈ ചൂടുകാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

സ്വർണം, വെള്ളി, വെങ്കലം, മെഡലിന്റെ നിറം ഏതാണെങ്കിലും ഐചി നഗോയ എന്ന സ്ഥലത്ത് നമ്മുടെ താരങ്ങൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓ, പത്രമൊക്കെ തുറക്കാൻ വയ്യ. നമുക്കിങ്ങനെ സ്വർണം കിട്ടി, വെള്ളി കിട്ടി, വെങ്കലം കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷവും ആവേശമൊക്കെയാണ്. ഒരു ഗോൾഡ് മെഡല്, സിൽവർ മെഡല്, ബ്രോൺസ് മെഡല്, അങ്ങനെ നമ്മുടെ മെഡൽ ബോക്സിൽ ഇന്ത്യയുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ത്യ ഇപ്പൊ 13-ാം സ്ഥാനത്താണ്, ഫസ്റ്റ് നിൽക്കുന്ന ചൈനയാണ്. എന്തായാലും ഇനിയും ആ സ്ഥാനം മുകളിലേക്ക് കയറട്ടെ. നമ്മുടെ താരങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് ചീർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്. ഇന്നത്തെ മത്സരങ്ങളിലും ഇന്ത്യക്ക് മെഡൽ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുള്ള മത്സരങ്ങളാണ്. അതായത് പിന്നെ അത്ലറ്റിക്സ് അടക്കമുള്ള പല ഇനങ്ങളിലും പല ഐറ്റത്തിലും നമ്മുടെ താരങ്ങൾ ഇറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് വണക്കം മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. അഹല്യ വിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്തെല്ലാം പരിപാടി എന്ന് ചോദിച്ചാൽ, സെപ്റ്റംബർ മാസം തുടങ്ങിയത് മാത്രമല്ലേ ഓർമ്മയുള്ളൂ. ഒരു സെപ്റ്റംബർ ആദ്യമൊക്കെ ഓർമ്മയുണ്ട്, പിന്നെ അങ്ങോട്ടൊരു പോക്കായിരുന്നു അല്ലേ. ഒരു ഫാസ്റ്റ് പാസഞ്ചർ പോണ പോലെ, ഒരു എക്സ്പ്രസ് ട്രെയിൻ പോണ പോലെ വളരെ സ്പീഡിലാണ് ഇപ്രാവശ്യം സെപ്റ്റംബർ അങ്ങോട്ട് പോയത്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയണേ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കുന്ന സമയത്ത് പറയണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, അഭിരാമി എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പോ അങ്ങനെ സെപ്റ്റംബർ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 24-ൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. തേഴ്സ്ഡേ ആണ്, ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലെ ലാസ്റ്റ് വ്യാഴാഴ്ചയാണ്. ലാസ്റ്റ് വ്യാഴാഴ്ച തന്നെ എനിക്ക് വരാൻ പറ്റിയില്ലേ, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. അടുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. അപ്പൊ സെപ്റ്റംബർ മാസത്തിലെ ലാസ്റ്റ് തേഴ്സ്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണം, സൂപ്പറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറെ നല്ല പാട്ടുകളും കുറെ വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം എന്താണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചാലേ, നമുക്കിന്നൊരു ചെറിയ ചെക്കപ്പ് നടത്തിയാലോ. ചെക്കപ്പോ? എന്താ ചെക്കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് പോയിട്ടുള്ള ഒരു ചെക്കപ്പാണ്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി വാങ്ങേണ്ടി വരാത്ത ഏതെങ്കിലും ഒരു പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പൊ വെണ്ടയ്ക്ക, മുളക്, തക്കാളി, കറിവേപ്പില, ഇതൊക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് വളർത്താൻ പറ്റുന്ന പച്ചക്കറികളാണ് അല്ലെ. അല്ലെങ്കിൽ വലിയ വെജിറ്റബിൾ ഗാർഡൻ വേണമെന്നോ, 1 ഏക്കർ സബർ ജില്ല തോട്ടത്തിന്റെ കാര്യമൊന്നും ഞാൻ പറയണില്ല. ഒരു ചെറിയ ഗ്രോ ബാഗിൽ, ചെറിയൊരു ചെടിച്ചട്ടിയിൽ, അല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് മുളകൊക്കെ വളർത്താം അല്ലെ. അതും കൗണ്ട് ചെയ്യും ഞാൻ. കാരണം നമ്മൾ കഴിക്കുന്ന ഈ പച്ചക്കറികളിലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അതിലുണ്ടാകുന്ന, അതിലടിക്കുന്ന ഈ വിഷാംശത്തെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാർത്തകളിൽ വരാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ പല പരിശോധനകൾ നടത്തുമ്പോൾ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ പലയിടത്തും അത് കൂടുതലാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ അത് കൂടുതലാണ്. അപ്പൊ കേരളത്തിൽ ആരൊക്കെ പച്ചക്കറി നടത്തുന്നുണ്ട്, നട്ട് വളർത്തുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറിക്കൊപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നേരെ അടുക്കളയിലേക്ക് എത്തുന്ന ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ അതൊരു ചെറിയ സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ച് അത് വലിയ സന്തോഷമാണ്. ഇപ്പൊ നമുക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മ കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ദാ ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ തക്കാളിയാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ. രാവിലെ നമ്മൾ പറിച്ചെടുത്ത ഒരു മുളക്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചെടിയിലെ 2 തക്കാളി, അത് കറിയിലിടുമ്പോൾ ഒരു ചെറിയൊരു പ്രൗഡ് ഫീലിംഗ് തോന്നില്ലേ? എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതേക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെറിയ പച്ച ലോകത്തെക്കുറിച്ച്, ആ ഗ്രീനറി എന്താണ് എന്നുള്ളത്. വലിയ കൃഷിയുടെ ഒന്നും വേണ്ട, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരു ചെറിയ ചെടിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിൽ പോകേണ്ടി വരാത്ത നിങ്ങളുടെ ആ വീട്ടിലെ വെജിറ്റബിൾ ഏതാണ്, അതെന്ത് തന്നെയാണെങ്കിലും ഇന്ന് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയാണെങ്കിലും എന്തൊക്കെ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോണെങ്കിലും അതൊക്കെ സൂപ്പർ ആവട്ടെ, അടിപൊളിയാവട്ടെ, ഹാപ്പി ആവട്ടെ, ഗ്രേറ്റ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. ഇത് അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ടാകും. ഇനിയുള്ള കുറച്ചു നേരം നമുക്ക് അടിച്ച് പൊളിക്കാം.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ ഒരു September 24 വ്യാഴാഴ്ച രാവിലെ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമുക്കിന്നൊരു ചെറിയ ചലഞ്ചായിട്ട് എടുക്കാം കേട്ടോ. അതായത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി എങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാലോ. വലിയ സ്ഥലമൊന്നും വേണ്ട, ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അതിൽ വെണ്ടയ്ക്ക, ഒരു ചെറിയ ചട്ടിയിൽ മുളക്, വീട്ടുമുറ്റത്ത് തന്നെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും ചീരയും പയറും ഒക്കെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങണ പച്ചക്കറിയിൽ നിന്ന് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാ എന്ന് പറഞ്ഞ് നമ്മൾ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ കഴിക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഒരു വല്ലാത്ത ഫീൽ അല്ലേ. അതെ, അപ്പോ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വളരുന്ന പച്ചക്കറി എന്തൊക്കെയാണ്, ഇനി ഏത് പച്ചക്കറിയാണ് നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടെ പറയാം. അപ്പൊ എന്റെ കൂടെ ഇതൊക്കെ പറയാൻ വേണ്ടി ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കിയാലോ. ഹലോ, ഗുഡ് മോർണിംഗ്. മാധവേട്ട, എന്താണ്, രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു അല്ലേ? വെറും കാപ്പിയാണോ? കുളിയും തേനാരൊക്കെ കഴിഞ്ഞിട്ടിരിക്കയാണ്. ഓക്കെ,
4: പച്ചക്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വിളിക്കാൻ കാരണം.
3: വീട്ടില് പച്ചക്കറി ഉണ്ടോ?
4: പച്ചക്കറി ഉണ്ട്.
3: ആഹാ, എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത്?
4: പയറ്, വെണ്ട, പഴിഞ്ഞ, തക്കാളി,
3: ഓക്കെ,
4: അവര,
3: അവര,
4: പാവക്ക,
3: ആഹാ,
4: മുളക്,
3: എല്ലാം ഉണ്ട്. ഇതൊക്കെ ആരാ നോക്കണ? മാധവേട്ടന്റെ കൃഷിയിടാണോ ഇത്? ആരാ അതൊക്കെ? നമ്മുടെ സ്ഥലത്താണ് അല്ലെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് എല്ലാ ദിവസവും കഴിക്കുന്നത് ഇതിൽ നിന്നുള്ള സംഭവമാണ് അല്ലേ, പച്ചക്കറികളാണ്. ഓക്കെ, അടിപൊളി അടിപൊളി കേട്ടോ. ഇനി എന്തെങ്കിലും ആ പച്ചക്കറി തോട്ടത്തില് ആഡ് ചെയ്യാനുണ്ടോ? ഇനി എന്തെങ്കിലും ചെടി കൂടെ നട്ടുപിടിപ്പിക്കാനുണ്ടോ? പൂച്ചെടികളും ഉണ്ട്, പച്ചക്കറി മാത്രല്ല. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഇത് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മാത്രമാണോ പുറത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടോ പച്ചക്കറികൾ?
4: പിന്നല്ല,
3: നമ്മള് വിഷാംശം ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറി കഴിക്കാന്ന് പറഞ്ഞാൽ ബിഗ് കാര്യമാണ് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പൊ മാധവേട്ട ഇന്നത്തെ വിഷസ് കൂടെ പറയാം. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: പിന്നെ ബാക്കി
3: എല്ലാവർക്കും,
4: പിന്നെ അഭിരാമിക്കും.
3: താങ്ക് യു സോ മച്ച്, ബൈ. നമ്മളെ വിളിച്ചത് മാധവേട്ടനാണ്. അപ്പൊ മാധവേട്ടൻ പറഞ്ഞത് വീട്ടിൽ പച്ചക്കറി ഉണ്ടോന്നോ, ഇഷ്ടം പോലെ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് കൊടുക്കാനൊന്നുമല്ല, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ഗ്രോ ബാഗ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ പരിപാലിക്കാൻ പറ്റുന്ന അല്ലേ. കുഞ്ഞുകുട്ടികളൊക്കെ ഈ കൃഷിയിലേക്കൊക്കെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. അവർക്കതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. രാവിലെ എണീക്കുക, ഇതിനൊക്കെ നട്ട് നനയ്ക്കുക, നല്ല രസമുള്ള കാര്യമാണ്. അപ്പോ ഒരു ചെറിയ ചെടി, ഒരു ചെറിയ പച്ചപ്പ്, അങ്ങനെ നമ്മുടെ വീടും കുറച്ചുകൂടെ ഒന്ന് ഗ്രീൻ ആക്കുക അല്ലെ. അപ്പൊ ആ ഒരു പച്ചപ്പിന്റെ സന്തോഷത്തിലായിരിക്കണം ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി എങ്കിലും നട്ടാലോ എന്നൊരു ചിന്ത വരും നമ്മുടെ ഇന്നത്തെ ഈ ഒരു അഹല്യ വിഷസ് കഴിയുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് കൂടെ ആഡ് ചെയ്യാനായിട്ട് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ പല പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പല ന്യൂസിലും ഇങ്ങനെ പറയുന്നുണ്ട്. പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളിൽ വളരെ സജീവമായിട്ടുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള വിഷാംശങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നത് കൂടുതലാണ് എന്നാണ് പറയുന്നത്. കേരളത്തിൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ്, പക്ഷെ എന്നാലും ചെറിയ അളവിലുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത വിഷരഹിതമായ പച്ചക്കറികളൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നട്ട് വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. സമയം നോക്കുകയാണെങ്കിൽ 8 കഴിഞ്ഞ് 16 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: അങ്ങനെ ഉസ്താദ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ദ്രജ എന്ന് പറയുന്ന നടിയുണ്ട്, ലാലേട്ടനൊപ്പം ഇതിൽ അഭിനയിച്ചിട്ടുള്ള തെലുങ്കു നടിയാണ്. പക്ഷേ അവരെ മലയാളികൾ ഏറ്റെടുത്തത് ഒരുപക്ഷെ ഈ ഒരു പാട്ടിലൂടെ ആയിരിക്കും. വിദ്യാജിയുടെ പാട്ടാണ്. പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 8:26. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് അബ്രാമിൻ.
2: നല്ലൊരുക്ക്. നീങ്ക എപ്പിടി ഇരിക്ക?
3: അപ്പൊ
2: ഷൺമുഖം ചേട്ടാ പറയൂ, വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടോ?
3: ഉണ്ട്. അത്യാവശ്യം ഞങ്ങള് കുറച്ച് സ്ഥലപ്പുറത്തോണ്ടിണ്ട്. അവിടെ കുറെ പയർ വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്, പിന്നെ മുളക് വെച്ചിട്ടുണ്ട്, അവരക്ക വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഈ സ്ഥലത്ത് വാഴ വെച്ച് ഒരു 3-4 കൊലച്ചിട്ടുണ്ട്,
2: പിന്നെ
3: ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ കുറെ പൂച്ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്.
2: അപ്പൊ ഒന്നിനും നമ്മള് പുറത്തോട്ട് കൊണ്ടുവരില്ല, പുറത്തൊന്നും ഒന്നും വാങ്ങിക്കണില്ല, അങ്ങനെയാണോ?
3: ഇല്ല, അവര് പുറത്തുനിന്ന് മേടിക്കുന്ന വല്ല ചിക്കനോ മട്ടനോ വല്ല മീനോ ഇത് വാങ്ങിക്കോ. കപ്പയ്ക്കുണ്ട്, കായികറികളൊക്കെ ഉണ്ട്. എന്താ ഈ ഒരു ചെടി വെക്കണത്? എന്താ ഒരു ബുദ്ധിമുട്ട് ചോദിച്ചാ, ഏത് ചെടി വെക്കുകയാണെങ്കിലും അടിയിൽ വേപ്പം ഉണ്ടാക്കണം.
2: അതെ അതെ,
3: വേപ്പം ഉണ്ടാക്കിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചെടി അങ്ങോട്ട് വരുമ്പോഴേക്ക് അതിൽ വല്ല പ്രാണികളൊക്കെ ഒന്ന് നിറയെ ഇതുണ്ടാവും, അതിലേക്ക് വേറെ മരുന്നടിക്കണം.
2: അതെ അതെ. പിന്നെ
3: ഈ മരുന്നടിച്ച സാധനമാണ് നമ്മള് കഴിക്കണത്, ഇല്ലെങ്കിലോ അതിൽ ഒരു കായ് കൂടി കിട്ടില്ല അഭിരാമി.
2: അതെ അല്ലേ?
3: അയ്യോ.
2: അപ്പൊ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കറികളും പച്ചക്കറികളും സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലേ. ഇനി എന്തെങ്കിലും കൂടെ ആ ചെടികളുടെ ഒപ്പം ഇനി എന്തെങ്കിലും ചെടി കൂടെ നട്ട് വളർത്തണം എന്നുണ്ടോ? ഇനി ഒരു ചെടി കൂടെ നട്ട് വളർത്തണം എന്നുണ്ടോ?
3: ഓ, നമ്മള് ചാകള പറ എനിക്ക് ആ ചെടികൾ പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ്.
2: അടിപൊളി അടിപൊളി.
3: കാലത്ത് പിന്നെ ഒന്നല്ല അബ്രാമിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. എന്തായാലും ഈ 26-ാം തീയതി, ഈ ഒക്ടോബർ 26-ാം തീയതി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല.
2: ഓക്കെ.

0: ശനിയാഴ്ചയാണ് വരുന്നത്. അപ്പൊ എന്റെ ബർത്ത്ഡേ ആണ് 26-ാം തീയതി. അപ്പൊ നേരത്തെ
1: വീട്ടിലേക്ക്
0: അഭിരാമി വീട്ടിലേക്ക് വരണം. അഭിരാമിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാം.
1: ഓക്കെ, സന്തോഷം. എന്തായാലും ഷൺമുഖം ചേട്ടാ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കണം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് കേട്ടോ.
0: ഓക്കെ,
1: ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷൺമുഖം ചേട്ടനാണ്, ചന്ദ്രനഗറിൽ നിന്ന്. അപ്പൊ ഷൺമുഖം ചേട്ടൻ പറഞ്ഞത് വീട്ടിൽ അത്യാവശ്യം, ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. വീട്ടിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്നാണ് എടുക്കണേന്നുള്ളൊരു കാര്യമാണ് അല്ലെ. അപ്പൊ ഒരു ചെറിയൊരു ഗ്രോ ബാഗ് മതി, വലിയ സ്ഥലം വലിയ കൃഷിയിടം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതുപോലെ പച്ചക്കറികളൊക്കെ നട്ട് വളർത്താനായിട്ട്, വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കണമെങ്കിൽ എല്ലാ വീടുകളിലും, കേരളത്തിലെ എല്ലാ വീടുകളിലും ഈ പറഞ്ഞ പോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്കുള്ള ചെറിയ സ്ഥലത്തോ ഒക്കെ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കണം എന്നൊരു കാര്യമാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെതർ അപ്ഡേറ്റിലേക്ക് കൂടെ പോകുമ്പോഴത്തേക്കും, ഇന്ന് സെപ്റ്റംബർ 24 കേരളത്തിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേട്ടോ. സെപ്റ്റംബർ 23 മുതൽ 26 വരെയാണ് മഴയ്ക്ക് സാധ്യതകൾ പറഞ്ഞിട്ടുള്ളത്. മഴ പെയ്യട്ടെ അല്ലേ, നമുക്ക് മഴ വേണ്ടേ. ചില ജില്ലകളിൽ ഈ പറഞ്ഞ പോലെ യെല്ലോ അലേർട്ട് ഉണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ സ്കൂളിൽ പോകുന്നവരായാണെങ്കിലും ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിലും യാത്രകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെതർ അപ്ഡേറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കുടയൊക്കെ എടുത്തോ റെയിൻകോട്ടൊക്കെ എടുത്തോ, അതുപോലെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക എന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് സമയം 8 കഴിഞ്ഞ് 30 ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് അഹല്യ FM 90.4 അഹല്യ വിഷസ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: മലയാളത്തിലെ ഫീൽ ഗുഡ് സോങ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഷാൻ റഹ്മാൻ. ഷാനിക്ക മ്യൂസിക് ചെയ്ത ഈ ഒരു പാട്ട് ജോണി ജോണി എസ് പപ്പ എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ രതീഷാണ്.
0: രതീഷ് ഏട്ടാ, എവിടെയാണ്? സുഖാണോ? അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ. അപ്പൊ പറയൂ, വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടോ? നമ്മൾ മാർക്കറ്റിൽ പോയി നമുക്കത് വാങ്ങേണ്ടിയേ വന്നിട്ടില്ല. അങ്ങനെ പറയാനായിട്ട് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് പച്ചക്കറി തോട്ടം ഉണ്ടോ എന്നാണ് ചോദ്യം.
1: പച്ചമുളക്, തക്കാളി എല്ലാം ടർഫിന് മേലെ ബാഗിൽ വെച്ചിരുന്നു. പക്ഷെ ഇവരെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ ഭംഗിയായി വന്നുകൊണ്ടിരിക്കെ പാതി വഴിയിൽ വെച്ച് അവരെ ആക്രമിക്കാനായി നമ്മുടെ വെള്ളീച്ചകളും മറ്റു പ്രാണികളും നിൽക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലമായി നിർത്തി വെച്ചു. നമുക്കൊരു വിഷമമാണ്.
0: ഞാൻ വിചാരിച്ചു ഞാൻ അവരെ തുരത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും കൂടെ ചെയ്തു എന്നായിരിക്കും അടുത്ത പറയാൻ പോണേ.
1: അല്ല, തുരത്താൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും അത് അങ്ങനെ ചെയ്തിട്ട് എന്തായിരുന്നു അറിയോ, അതിന്റെ ഇലകൾ മൊത്തം കരിഞ്ഞുപോയി. അത് ഓവറായിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണോ അറിഞ്ഞൂടാ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഒന്നും ഇല്ല എന്നാണ് പറയണേ?
1: ഇപ്പൊ നിലവിൽ നമുക്കൊരു കറിവേപ്പില ഉണ്ട് പുറകിൽ മരം.
0: ഓക്കെ ഓക്കെ,
1: അത് വലിയ കുഴപ്പമില്ല,
0: വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്തെങ്കിലും കൂടെ വെക്കണം ഇനിയിപ്പോ ഗ്രോ ബാഗിലെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ കൈക്കോട്ടൊക്കെ എടുത്ത് ഇറങ്ങണം എന്ന് ഫീൽ ഉണ്ടോ ഇപ്പോ?
1: ആഗ്രഹങ്ങൾക്ക് ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും നടക്കില്ല.
0: എന്താ നടക്കാത്തത്? സമയാണോ?
1: സമയം നമുക്ക് ഉണ്ടാക്കാം, അതല്ല ഇതിനുള്ള സ്ഥലം വേണ്ടേ?
0: സ്ഥലം ഇല്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ടെറസിൽ തന്നെ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യാലോ
1: ചെയ്യാം. പക്ഷെ അത് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞൊരു പ്രശ്നം, അതിന് ഞാൻ മറികടക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഐഡിയകൾ നോക്കണം.
0: ഐഡിയകൾ വരും, അപ്പൊ എന്തായാലും അത് മറികടക്കണം. സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അല്ലേ?
1: തീർച്ചയായിട്ടും. നമുക്ക് എന്തായാലും വീട്ടില് പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് എന്താ പറയാ, എന്നും ആവശ്യമുള്ളതാ. അതുകൊണ്ട് എല്ലാവരും അത് എങ്ങനെയെങ്കിലും ഉള്ള സ്ഥലത്ത്, ഇല്ലെങ്കിൽ സ്ഥലം ഇല്ലെങ്കിൽ ചെടി ചട്ടിയില്ലെങ്കിലും വെക്കാൻ ശ്രമിക്കുക.
0: അതാണ്,
1: ഞാനിപ്പോ ഇവിടെ വിത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രോഗ്രാം കേട്ടപ്പോ അത് എന്തായാലും ശരിക്കും പാകാന്ന് വിചാരിച്ചു.
0: അതെ അല്ലേ? അപ്പൊ പിന്നെ അല്ല, ഇന്ന് നമ്മൾ ഇറങ്ങുന്നു, ഇന്ന് മുതൽ നമ്മുടെ ലൈഫ് ഫുൾ ഗ്രീൻ. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്നത്തെ വിഷസ് കൂടെ പറയാം. ആർക്കാ വിഷസ് കൊടുക്കുന്നത്?
1: നമ്മുടെ തിരുവിലാമ്പലയിലുള്ള ഗുരുവായൂരപ്പൻ ചേട്ടനും ദിവ്യ സന്തോഷനും ബൈജു ചെങ്ങരക്കുണ്ടി പറയുന്നു വിഷസ്.
0: ഓക്കെ, അവർക്കൊക്കെ സൂപ്പർ ഡേ ആവട്ടെ, അതുപോലെ രതീഷ് ഏട്ടനും അടിപൊളി ഒരു ഗ്രീൻ ഡേ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രതീഷ് ഏട്ടനാണ്, മഞ്ഞപ്പുറയിൽ നിന്ന്. ഈ പറഞ്ഞ പോലെ ഒരു പച്ചക്കറി തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാതിരിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അതിന്റെ പിറകെ പോയിട്ട് നമ്മൾ എന്താ പറയാ, ഈ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തണ പോലെ അല്ലേ, വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് പക്ഷെ ഒന്ന് വളർന്ന് ഇതിൽ നിന്നൊരു കായെ പറിച്ച് നമ്മൾ അത് കറി വെച്ച് കഴിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, അത്രയും നാള് നമ്മൾ ആ നട്ട് വളർത്തേണ്ട ഒരു സുഖം നമുക്ക് കിട്ടുക. ഈ ചെറിയ പച്ചക്കറി തോട്ടായിക്കോട്ടെ, അവിടെ ഒരു രണ്ട് മുളക്, കുറച്ച് വെണ്ടയ്ക്ക, ഒരു തക്കാളി, അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പച്ചക്കറി വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ സേവിങ് കൂടിയാണ് എന്നുകൂടെ മനസ്സിലാക്കുക കേട്ടോ. വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സേവിങ്സ് എന്ന് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നു. അതായത് വീട്ടിലേക്ക് നിങ്ങൾ പുതിയൊരു ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ചെറിയ അപ്ഡേറ്റ് എനിക്ക് പറയാനുണ്ട്. അതായത് പുതിയ വീട് കൺസ്ട്രക്ഷൻ, പുതിയ കണക്ഷനൊക്കെ എടുക്കാനുള്ള പ്ലാൻസ് ഉള്ളവരോടാണ്, ഇതൊക്കെയായിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ഒക്ടോബർ 12 എന്ന ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഡേറ്റ് മുതൽ പിന്നെ KCB പുതിയ കണക്ഷൻ ചാർജസ് ഒക്ടോബർ 12 മുതൽ റിവൈസ് ചെയ്യാണ്. അപ്പോൾ ഇനി കണക്റ്റഡ് ലോഡ്സ് അനുസരിച്ചിട്ടായിരിക്കും ചാർജസ് ഒക്കെ ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ 2 kW വരെയുള്ള നമ്മുടെ ഡൊമസ്റ്റിക് സിംഗിൾ ഫേസ് കണക്ഷന് 2000 ഒക്കെയാണ് പുതിയ ചാർജ് എന്നാണ് കണ്ടത്. അപ്പോൾ ആ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ കണക്ഷൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, വീട്ടിൽ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 12 എന്ന ഡേറ്റും ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അടുത്ത പാട്ടിലേക്ക് പോവാണ്. അപ്പൊ പച്ചക്കറി വീട്ടിൽ തന്നെ വളർത്തിയാലും കറണ്ട് കണക്ഷൻ വീട്ടിലേക്ക് പുതിയതായിട്ട് എടുത്താലും വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും അറിയാമെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അങ്ങനെ സെപ്റ്റംബർ മാസം 24-ാം തീയതി സമയം നോക്കുകയാണെങ്കിൽ, കൃത്യം പറയുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ലൈഫിൽ കുറച്ചൊക്കെ ഒരു ഗ്രീനായിട്ട് ചിന്തിക്കാൻ, കുറച്ചൊക്കെ ഗ്രീനറിയിലേക്ക് ഇറങ്ങാൻ, പച്ചപ്പ് കണ്ടെത്താൻ, പച്ചക്കറി തോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ്, എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്.
3: ശ്രീജിത്ത് എന്താണ് പേര്? ശ്രീജിത്ത് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
4: അല്ല, ഇതിനു മുമ്പ് വിളിച്ചിരുന്നു, പക്ഷെ ഒരു 2 വർഷം മുമ്പാണ് വിളിച്ചത്, 2024 വിളിച്ചത്.
3: ആഹാ, അതെയോ. എന്താ ശ്രീജിത്ത് ചെയ്യണേ? പഠിക്കുകയാണോ, വർക്ക് ചെയ്യാണോ, എന്താ പരിപാടി?
4: അതെ, ഞാനിപ്പോ പഠിക്കുകയാണ്.
3: എവിടെയാ പഠിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്?
4: പാലക്കാട് താരേക്കാടാണ് പഠിക്കുന്നത്.
3: ആഹാ, ഓക്കെ.
4: ബാങ്ക്
3: കോച്ചിങ് പഠിച്ചോണ്ടിരിക്കാണ്. കണക്കാണ് അപ്പോ അല്ലേ?
4: അതെ.
3: കണക്കിൽ കുറച്ച് പുലിയാണോ?
4: അല്ലല്ല, ഞാൻ പഠിച്ച സബ്ജക്റ്റും ഇതും തമ്മിൽ കുറച്ച് കുറെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും താല്പര്യം ബാങ്കിനോട് ആയതുകൊണ്ട് പഠിച്ചോണ്ടിരിക്കുക.
3: ഓക്കെ, അപ്പൊ പഠിത്തം അടിപൊളിയായിട്ട് നടക്കട്ടെ, വേഗം ജോലി കിട്ടട്ടെ. ഓക്കെ
4: ഓക്കെ.
3: അപ്പൊ ശ്രീജിത്ത് പറയൂ, വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടോ?
4: വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ട്.
3: ആ, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? നമ്മള് മാർക്കറ്റിൽ പോയി നമുക്ക് വാങ്ങിക്കേ വേണ്ട, ചില സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മള് പറയില്ലേ, പച്ചക്കറി കടയിൽ നിൽക്കുമ്പോൾ നമ്മള് പറയും അത് വേണ്ട നമ്മുടെ വീട്ടിലുണ്ടല്ലോ എന്ന് പറയില്ലേ. അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേ വേണ്ട, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വീട്ടിലുണ്ട് എന്ന് തോന്നുന്ന പച്ചക്കറികൾ ഏതൊക്കെയാ?
4: പച്ചക്കറികള് വീട്ടിലുള്ളത് വഴുതനങ്ങ, പയർ, പിന്നെ പച്ചമുളകുണ്ട്.
3: ഓക്കെ,
4: പിന്നെ പിന്നെ പ്രത്യേകിച്ച് പിന്നെ കപ്പയൊക്കെയാണ് ഉള്ളത്. അത്
3: ഇതൊക്കെ നമ്മള് വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മള് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ശ്രീജിത്ത് ആണോ ഇതിന്റെ കാര്യകർത്താവ്? ഇതൊക്കെ നോക്കി നടത്തുന്നത് ആരാ?
4: അത് അച്ഛനും അമ്മയൊക്കെ തന്നെയാണ്.
3: അച്ഛനും അമ്മയാണ്. നമ്മളില്ല ഈ പണിക്ക്. അങ്ങനെയാ?
4: അല്ലല്ല, ഞാൻ അങ്ങനെ വെള്ളമൊക്കെ നനയ്ക്കാൻ വേണ്ടി സഹായിക്കും അത്ര തന്നെ.
3: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും ആ പച്ചക്കറി തോട്ടത്തിൽ ആഡ് ചെയ്യണമെന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പച്ചക്കറി കൂടെ നട്ടുപിടിപ്പിക്കണം, ആ മുറ്റത്ത് നിന്ന് നമുക്ക് പറിച്ച് കഴിക്കണം എന്നുണ്ടോ?
4: അങ്ങനെ പ്രത്യേകിച്ച് വെണ്ടയ്ക്ക.
3: ഓക്കെ, അപ്പൊ വേഗം തന്നെ അടുത്തുള്ള കൃഷിഭവനിൽ പോവുക, വെണ്ടത്തൈ വാങ്ങുക, ഗ്രോ ബാഗ് വാങ്ങിക്കുക, വെണ്ട നടുക, വെണ്ടയ്ക്ക കഴിക്കുക. ഓക്കെ ഓക്കെ ശ്രീജിത്ത്. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചേ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: ഇന്ന് എന്റെ ഫാമിലിക്ക് തന്നെയാണ്, അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി, ചേച്ചിയുടെ മോള്, എല്ലാവർക്കും.
3: അങ്ങനെ എല്ലാവർക്കും ശ്രീജിത്തിന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ വിഷയണു. ഒപ്പം ശ്രീജിത്തിനും ഒരു അടിപൊളി ദിവസമാവട്ടെ. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശ്രീജിത്ത് ആണ്. അപ്പൊ ശ്രീജിത്തിന്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ പച്ചക്കറി തോട്ടം ഉണ്ട്, നോക്കി നടത്തുന്ന അച്ഛനും അമ്മയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലേ, ഇങ്ങനെ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവുക, അതിൽ നിന്ന് നമ്മൾ എടുത്ത് രാവിലെ ഇപ്പൊ മുളകൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ അടുക്കള ജോലിയുടെ ഇടയ്ക്ക് ഓടിപ്പോയിട്ട് മുളകൊക്കെ പറിച്ച് അല്ലെങ്കിൽ വേപ്പിലയൊക്കെ പറിച്ച് കൊണ്ടുവന്നിടുക, അതൊരു എന്താ പറയാ, അതൊരു മൊമെന്റ് ആണ്. നമ്മൾ ശരിക്കും ആസ്വദിക്കുമ്പോഴത്തേക്കേ അത് നമുക്ക് മനസ്സിലാകുള്ളൂ അല്ലെ. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ, ഇത് നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ എന്താ പറയാ ബെനിഫിറ്റ്സ് ഒക്കെ റീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നൊരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്. അഭിരാമി,
3: ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
5: ഞാൻ ഷീജ ചന്ദ്രനഗർ.
3: ഷീജ ചേച്ചിയാണ് അല്ലേ? ചേച്ചി എന്താണ് വിശേഷം, സുഖാണോ? ഓക്കെ. അപ്പൊ വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടോ? മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട, എല്ലാം ഞങ്ങളുടെ വീട്ടിലുണ്ട്, അങ്ങനെ പറയാനായിട്ട് പച്ചക്കറികൾ ഉണ്ടോ വീട്ടില്?
5: പിന്നെ
3: എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഷീജ ചേച്ചിയുടെ മുറ്റത്തെ പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെയാ ഉള്ളത്?
5: വെണ്ടയ്ക്ക, വഴുതനങ്ങ, പയറ്,
3: കുമ്പളങ്ങ,
5: പിന്നെ ചെറുനാരങ്ങ ഉണ്ട്, വലിയ നാരങ്ങ ഉണ്ട്, പിന്നെ കോളിഫ്ലവർ അത്യാവശ്യമുണ്ട്, മുട്ട കിട്ടുന്നുണ്ട്.
3: എന്റെ അമ്മോ.
5: പിന്നെ ചീരകള് 2-3 ടൈപ്പ് ഉണ്ട്. പച്ചമുളക് 3-4 ടൈപ്പ് ഉണ്ട്.
3: ഓക്കേ.
5: ഞാൻ ക്യാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാം ട്രൈ ചെയ്ത് തന്നെയാണ്. നമുക്ക് വളപ്രയോഗം കറക്റ്റ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് ചെറിയ ഐറ്റം വലിപ്പം ഇല്ലാത്ത സാധനങ്ങളാ കിട്ടിയിരുന്നത്.
3: ഇപ്പൊ
5: നിലവിൽ അതില്ല, ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇല്ല.
3: നമ്മളിപ്പോ ഒന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ക്യാരറ്റ് ഒക്കെ നട്ടുപിടിപ്പിക്കാം അല്ലേ?
5: ചെയ്യാം ചെയ്യാം, ചെറിയ ഉള്ളി അടക്കം ഞാൻ ചെയ്തതാണ് എനിക്ക് കിട്ടിയിരുന്നത്.
3: അതെ അല്ലേ? ഇനി എന്താണ് വളരെ വളരെ ആകാംക്ഷയോടെ ഇനി എനിക്ക് ഇതുകൂടെ ട്രൈ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പരീക്ഷിക്കണമെന്നുണ്ടോ? എന്തെങ്കിലും നമ്മുടെ
5: സവാള മാത്രം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ചെയ്തു. അതായത് നല്ല പരിശ്രമത്തിലൂടെ ചെയ്തിട്ടില്ല. എനിക്ക് വേറെയും കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, ഉള്ളതുകൊണ്ട് ഞാന് അതില് സമയം അങ്ങോട്ട് കണ്ടെത്തിയിട്ടില്ല.
3: അപ്പൊ
5: സവാളയാണ്, ഉരുളക്കിഴങ്ങടക്കം നമുക്ക് നടച്ചു വരുന്നിട്ടുണ്ട്.
3: അടിപൊളി ചേച്ചി, സൂപ്പർ സൂപ്പർ. എനിക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കിങ്ങനെ എനിക്ക് റൊമാൻറ്റിഫിക്കേഷൻ തോന്നുക, ഇത്രയും സാധനങ്ങൾ വീട്ടിൽ ഇങ്ങനെ സെറ്റാക്കുന്ന പറയുമ്പോഴത്തേക്കും. ഞാനൊരു കർഷക സ്ത്രീ അവാർഡ് തരട്ടെ?
5: എന്താണ് എല്ലാം ചെയ്യുന്നതന്നെ, അതുപോലെ കോവയ്ക്ക, കഴപ്പയ്ക്ക, അമരയ്ക്ക, മുരിങ്ങ, മുരിങ്ങക്കായ, ഇതെല്ലാം ഞാൻ എന്റെ ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് ക്യാരറ്റ് ബീറ്റ്റൂട്ട് മാത്രമാണ് പുറത്തുനിന്ന് അതായത് സവാളയും ഉരുളക്കിഴങ്ങും.
3: ഓ മൈ ഗോഡ്,
5: മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാത്തത്. വേറെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
3: ഓക്കെ, അടിപൊളി ചേച്ചി, സൂപ്പർ കേട്ടോ.
5: എല്ലാം വിഷാംശം ഇല്ലാത്ത സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. ചീരകൾ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്.
3: ഇത് ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോം എന്ന് പറഞ്ഞ സിനിമയില് നസ്ലിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രസവിച്ച സുഖം കിട്ടുന്നു, ഭയങ്കര സുഖമാണ് കിട്ടണേന്ന്. ഇത് ചെയ്യണ സമയത്ത് നസ്ലിൻ ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗാണ്. ഇത് ഈ സുഖം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഒരു സംഭവം നട്ട് പിടിപ്പിച്ച് വളർന്ന് അതിൽ നിന്നൊരു കായെടുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സുഖം കിട്ടണേ. അങ്ങനെ ഇതുവരെ ആ സുഖം അനുഭവിക്കാത്തവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇത്രയും കാര്യങ്ങൾ ചേച്ചി ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ.
5: അതായത് നിസ്സാരമാണ്, നമ്മൾ അടുക്കള വേസ്റ്റ് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഗ്ലോബ്, ഒരു പൊട്ട ബക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ മതി. അതില് നമ്മൾ ഈ വേസ്റ്റ് നിറച്ച് മണ്ണിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
3: ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും ഇറങ്ങുക അല്ലേ മണ്ണിലേക്ക്.
5: മണ്ണിലില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് എന്നച്ചിന്റെ സൈഡായി ഇരിക്കുന്ന ടെറസിന്റെ മുകളിലാണ് ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് കോഴികളുണ്ട്, അപ്പൊ താഴെ ഒന്നും പച്ചക്കറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാന് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ഉള്ള അടുക്കള വേസ്റ്റ് കൊണ്ട് ഞാനത് മിക്സിയിലൊന്ന് അടിക്കും, അടിച്ചിട്ട് ചെടികൾക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും.
3: അപ്പൊ
5: നല്ല പെട്ടെന്ന് വിഘടിക്കുകയും ചെയ്യും. നന്നായിട്ടുണ്ട്. ഇതിനു മുമ്പേ വിളിച്ച ആള് പറഞ്ഞിരുന്നു പച്ചമുളകില് വെള്ളീച്ചൊക്കെ വരുന്നു എന്ന്. ഉണ്ട്, ചില ടൈമിൽ വരാറുണ്ട് അതിനൊക്കെ. എന്നാലും അത് കുറച്ചു കാലം നിന്ന് നമ്മളൊന്ന് അതിനൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ പെട്ടെന്ന് പോവും. എന്തെങ്കിലും പുകയിടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വേപ്പിന്റെ ഇല, ഉള്ളി, വെളുത്തുള്ളിന്റെ തോല് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് അതൊന്ന് പാറ്റി കൊടുക്കുകയും എന്തെങ്കിലും ചെയ്താൽ അത് പോവും
3: പിന്നല്ല. അതെ,
5: അപ്പൊ ഒന്നും ഒരു വിഷമവും ഇല്ല. വീട്ടമ്മമാര് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുക്കള വേസ്റ്റ് കൊണ്ടേ ഒരു സഞ്ചി വിത്ത് നിറച്ചിട്ട് അതിലൊരു ചെടി എന്തെങ്കിലും ഒരു മുളക് വിത്ത് തനിയെ വീണ് മുളയ്ക്കുന്നതാണ്.
3: അതാണ് അതാണ്. അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷം. എനിക്ക് ഒരുപാടൊരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു. നമ്മള് സമയം കണ്ടെത്താണ് വേണ്ടത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആ സമയം കണ്ടെത്തിയതിന് ഒരു ഹാറ്റ്സ് ഓഫ്. ചേച്ചി ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ, ആർക്കാ വിഷസ് ഇവിടെ പറഞ്ഞോളൂ.
5: എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നിങ്ങൾക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ.
3: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.
5: ഓക്കെ,
3: ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് ഷീജ ചേച്ചിയാണ് ചന്ദ്രനഗറിൽ നിന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇനി ട്രൈ ചെയ്യാനുള്ളത് സവോളയാണെന്നാണ് പറഞ്ഞത്. ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഇവിടെ വളർത്താൻ പറ്റുന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ എന്തായാലും വീട്ടിലെ പച്ചക്കറിത്തോട്ടം ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറേയധികം പൈസ നമുക്ക് സേവ് ചെയ്യാം, കുറച്ച് സേവിങ്സ് ഉണ്ടാക്കാം. പിന്നെ ഈ കൃഷി ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. ഈ ഗ്രീനറി എന്ന് പറയുന്നത് നമ്മൾ തോട്ടത്തിൽ മാത്രം കാണുന്ന കാര്യമല്ല, നമ്മുടെ ഉള്ളിലും ആ ഒരു ഗ്രീനറി ഉണ്ടാവും.

ജയം രവിയും തൃശ്ശിയും അഭിനയിച്ച സംതിങ് സംതിങ് ഉനക്കും എനക്കും എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ദേവി ശ്രീപ്രസാദ് ഡി എസ് പി മ്യൂസിക് ചെയ്ത പാട്ടാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ ഈ പച്ചക്കറി തോട്ടം വീട്ടിലുണ്ടാക്കുന്ന കാര്യവും നമ്മൾ നട്ട് വളർത്തുന്ന ഒരു പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബും ആ ഒരു ഫീലും അതിനെ കുറിച്ചിട്ടൊക്കെയല്ലേ പറയണേ. ഒരു ചെറിയ മുളക് തൈ വീട്ടുമുറ്റത്ത് നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു രണ്ട് മുളക് കിട്ടിയാലും അത് പറിച്ച് നമ്മൾ കറിയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ആ കറിയുടെ ടേസ്റ്റിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് വേറെ ഉണ്ടാവില്ല അല്ലേ. കാരണം നമ്മൾ കഴിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളില്ലേ, ഓരോ സാധനത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കറിയോ അത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ആരാണത് തയ്യാറാക്കി വിടുന്നത്, അങ്ങനെയൊന്നും നമുക്കറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പച്ചക്കറിയൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, അതായത് നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഫുഡ് സേഫ്റ്റി ഓഫീഷ്യൽസ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ചില ബേക്കറി ഐറ്റംസിലും സ്പൈസസിലും അനുവദനീയമായിട്ടുള്ള പരിധിക്ക് മുകളിൽ പ്രിസർവേറ്റീവ്സും സിന്തറ്റിക്സും സിന്തറ്റിക് കളേഴ്സും പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഒക്കെ കണ്ടെത്തി എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ബേക്കറികളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ്. 2026 ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിശോധനയാണ്. 27 ബേക്കറി സാമ്പിൾസിലും 6 സ്പൈസ് സാമ്പിൾസിലും ആണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് കേട്ട് ബേക്കറി കണ്ടാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എല്ലാ പ്രോഡക്ട്സിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളുടെ സോഴ്സ്, നമ്മൾ ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ലേബല്, ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഈ സംഭവമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം, ശ്രദ്ധിച്ച് വാങ്ങി കഴിക്കണം എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ചെറിയ പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ എനിക്ക് വേഗം മെസ്സേജ് അയക്കാം. കാരണം ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല, ഇനി നമ്മൾ മെസ്സേജസ് വായിക്കാനായിട്ട് പോവാണ്. ആദ്യത്തെ മെസ്സേജ് രാജപ്പൻ ചേട്ടൻ പാലപ്പുറയിൽ നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ശുഭദിനം. പ്രപഞ്ചം പലരെയും നമ്മളിലേക്ക് എത്തിക്കും. ചിലർ തണലാകും, ചിലർ മുറിവാകും, ചിലർ പാഠമാകും, ചിലർ ഓർമ്മയാകും. ജീവിതം മാത്രം നമ്മുടേത് എന്ന് പറഞ്ഞിട്ടാണ് രാജപ്പൻ ചേട്ടന്റെ മെസ്സേജ്. അപ്പോൾ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ടി അഷ്റഫ് ഫ്രം വെസ്റ്റ് കൈപ്പുറം. അമിതമായ പ്രതീക്ഷകളാണ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത്. ആർക്കും ഒന്നും അമിതമായി നൽകി തിരികെ പ്രതീക്ഷിക്കാതിരിക്കുക, സ്വയം സ്നേഹിക്കുക, ശാന്തമായി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ടി അഷ്റഫ് ബെസ്റ്റ് കൈപ്പുറം. അത് ശരിയാണ്, എക്സ്പെക്ടേഷൻ കിൽസ് ഹാപ്പിനെസ് എന്നാണ് പറയുക. നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാനായിട്ട് ചെറിയ പ്രതീക്ഷകൾ മതിയെന്ന് പറയുക. അറ്റ് ദി സെയിം ടൈം നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, ലൈഫ് ഡൗൺ ആകുന്ന സമയത്ത് പ്രതീക്ഷയിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും അഷ്റഫ് ചേട്ടൻ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയനു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ സുലൈ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. അമിതമായി നിഷ്കളങ്കനാവരുത്. ഓർക്കുക, നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ അമിതമായി നിഷ്കളങ്കരായ മനുഷ്യരാണ് ആദ്യം വഞ്ചിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സുലൈ ചേട്ടന്റെ മെസ്സേജ്. സുലൈ ചേട്ടനും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് പി വി മുഹമ്മദ് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം വടക്കേ വാവനൂർ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. എല്ലാ ഉത്തരങ്ങളും അറിയാമെങ്കിലും അത് ആത്മവിശ്വാസം നൽകണമെന്നില്ല. എന്നാൽ എല്ലാ ചോദ്യങ്ങളെയും നേരിടാൻ തയ്യാറായാൽ ആത്മവിശ്വാസം താനെ ഉണ്ടാകും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദിക്കയുടെ മെസ്സേജ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു ഗുഡ് ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് സൗമ്യയാണ് ഫ്രം ചെറുപ്പുളശ്ശേരി. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം അബി. എന്റെ മുറ്റത്ത് കാന്താരി മുളക് ചെറുത്, വെള്ള ചീനി മുളക്, പച്ചമുളക്, കൈപ്പക്ക, കറിവേപ്പില, പയർ, ഇതൊക്കെ ഉണ്ട്. ഈ വിഷയം പറഞ്ഞപ്പോൾ സന്തോഷമായി. നമ്മൾ നട്ട് നനച്ച് വളർത്തുന്ന ചെടിയിൽ ഒരു കായ, ഒരു പൂവ് ഇതൊക്കെ ഉണ്ടായി അത് വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ വളരെയധികം സന്തോഷമാണ്. മുൻപ് വഴുതനങ്ങയും വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇനി അതും കൂടെ ഉൾപ്പെടുത്താൻ നോക്കണം. പൂളക്കിഴങ്ങും ഉണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സൗമ്യയുടെ മെസ്സേജ്. അപ്പോൾ സൗമ്യ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ നട്ട് വളർത്തിയാൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഹാപ്പിനെസ് ആണ്. എന്തായാലും സൗമ്യക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷം. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണ അനിലയാണ്. അരളി, വാടാമല്ലി, ബന്ദി എന്നിങ്ങനെ മറുനാടൻ പൂക്കളുടെ മലയാള മണ്ണിലേക്കുള്ള വരവിൽ ഓണപ്പൂക്കളത്തിൽ നിന്നും മാറ്റിയെങ്കിലും ആമോദത്തോടെ പൂക്കുന്ന കൊങ്ങിണിപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട് കൊങ്ങിനിപ്പൂവിൻ്റെ ഒരു പിക്ചർ എടുത്ത് അയച്ചിരിക്കുകയാണ്. സുപ്രഭാതം അറിയിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും സന്തോഷം, നല്ലൊരു ദിവസം കൂടെ വിഷയണു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സത്യനാരായണൻ ചേട്ടന്റെ മെസ്സേജാണ്. നമസ്തേ അഹല്യ, അബി, ആഹ്ലാദ ശുഭ മംഗള ദിനാശംസകൾ. ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ 9 വകയുണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ, കൊയ്യ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കരിവേപ്പ്, ചുണ്ടക്കോവൽ, മുളക്, വെള്ളക്കാന്താരി, പയർ, മത്തൻ, കുമ്പളം, സീസണിൽ മാത്രം
കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. വെള്ളം സംഭരണിയുണ്ട്, മഴയില്ല എന്ന് പറഞ്ഞിട്ടാണ് സത്യനാരായണൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നമ്മൾ പിന്നെയും പിന്നെയും പിന്നെയും ചെയ്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 പൂമ്പാറ്റകൾ ആഹരിക്കുന്നത് പൈക്കിടാവ് തള്ളപ്പയുടെ അകലിൽ നിന്ന് പാലൂറ്റുന്ന കണക്ക്, അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സത്യനാരായണൻ ചേട്ടൻ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ലീല ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് അബി. ചെറിയ പച്ചക്കറികൾ ഒന്നുമില്ല ഇവിടെ. അത്യാവശ്യം തെങ്ങ്, കുറച്ച് വാഴ, മൂന്നാല് കറിവേപ്പ്, ഒരു പേരയ്ക്ക, കുറച്ച് ചേമ്പ്, കുറച്ച് മഞ്ഞൾ, കുറച്ച് ഇഞ്ചി, ചീര, ഒരു മാവ്, ഇതൊക്കെയുള്ള ഇത്തിരിയുള്ള സ്ഥലത്ത് തിങ്ങി ഞെരുങ്ങി സ്നേഹിച്ച് നിൽക്കുമ്പോൾ അവയുടെ തണലിൽ ചെറു പച്ചക്കറികൾ വളരാൻ കൂട്ടാക്കാത്തത് കാരണം ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ ഇപ്പോഴത്തെ മിക്കവാറും പിള്ളേർക്ക് പച്ചക്കറി കാണുന്നത് പോയിട്ട് കേൾക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത സംഗതിയായി തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്ന ചെറുതും വലുതുമായ ഹോട്ടലുകൾ അതാണല്ലോ വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചറുടെ മെസ്സേജ്. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസോട് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. എന്റെ മുറ്റത്ത് പച്ചമുളകുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, വള്ളിപ്പയറുണ്ട്, കോവയ്ക്കായുണ്ട്, ചീരയുണ്ട്. ഒരു കറിക്കുള്ള പച്ചക്കറി കിട്ടും. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ ആശംസിക്കുന്നു പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഷീബ ചേച്ചിക്കും ഒരു വണ്ടർഫുൾ ഡേ ഞാനും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി. സെപ്റ്റംബർ മാത്രം അല്ലേ, ഈ കൊല്ലം തന്നെ വേഗം പോയി എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കറിവേപ്പിലയും മുരിങ്ങയും മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. കറിവേപ്പിലയും മുരിങ്ങയും നല്ലതാണ് അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൂടെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അജീഷാണ്, ഫ്രം പൊൻപറമ്പ്. സുപ്രഭാതം അഹല്യയിലെ അഭിരാമി. ടോപ്പിക്ക് വീട്ടിലുള്ള പച്ചക്കറികൾ. ഉപ്പേരി വെക്കാൻ മുരിങ്ങയിലുണ്ട്, കറി വെക്കാൻ കറിവേപ്പിലയുണ്ട്, ചോറ് വെക്കാൻ അരിയുണ്ട് കേട്ടോ, ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങയും കാന്താരിമുളകും ഒക്കെയുണ്ട്, ദാഹം അകറ്റാൻ ഇളനീരുമുണ്ട്, ദോശ ഉണ്ടാക്കാൻ ഉഴുന്നും ഉണ്ട് കേട്ടോ, സാമ്പാർ വെക്കാൻ തുവരപ്പരിപ്പും ഉണ്ട്, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ കിട്ടുന്ന വരമ്പിലെ പച്ചപ്പയറും വെണ്ടക്കയും ഉണ്ട്, ഇടക്കാല വിളകൾ വേറെയും ഉണ്ട് കേട്ടോ, കോവയ്ക്കയും മത്തനും കുമ്പളങ്ങയും പൂളക്കിഴങ്ങും ചേനയും ചേമ്പും മഞ്ഞളും ഇഞ്ചിയും എക്സെട്ര. പിന്നെ ചക്ക, മാങ്ങ, തേങ്ങ, വെളിച്ചെണ്ണ, പുളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, അരി, വാഴയ്ക്ക, പപ്പാളങ്ങ, ഇവയൊന്നും പൈസ കൊടുത്ത് ഞങ്ങൾ വാങ്ങാറില്ല. ഇതെല്ലാം ഉണ്ടാകുന്നതും കാത്തു സൂക്ഷിക്കുന്നതും അമ്മയും അച്ഛനും ചേർന്നിട്ടാണ്. അച്ഛൻ രാജൻ, അമ്മ കമലംകുട്ടി, ഇവർക്കാണ് ഇന്നത്തെ വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷസ് അജീഷ് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാനിരിക്കുകയായിരുന്നു. എന്തായാലും രാജൻ അച്ഛനും കമലംകുട്ടി അമ്മയ്ക്കുമാണ് ഇന്നത്തെ ദിവസത്തിന്റെ മുഴുവൻ വിഷസ്സും അറിയിക്കുന്നത്. രണ്ടുപേർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. എത്ര എത്ര സംഭവങ്ങളാണ് അല്ലെ അവർ ഒരുമിച്ച് ആ കൃഷിയിടത്തിൽ സെറ്റ് ചെയ്യുന്നത്. എന്തായാലും അജീഷേ, നല്ലൊരു ഭയങ്കര ലക്കാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങൾ കഴിച്ച് വളരുക എന്ന് പറയുന്നത് വളരെ ലക്കി ആയതുകൊണ്ടാണ്. അപ്പൊ അജീഷിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ശാന്തി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അബി. വീട്ടിൽ കുറച്ചധികം കുറച്ച് കുറച്ച് പച്ചക്കറികളുണ്ട്. കൂടുതലും കിഴങ്ങ് വിളകളാണ്. കപ്പ, കൂവ, ചേന, ചേമ്പ്, മഞ്ഞൾ, പയറ്, വെണ്ട, ഇവയിൽ കീടങ്ങൾ കഴിച്ചതിന്റെ ബാക്കി കിട്ടുന്നത് ഞങ്ങളും കഴിക്കും. ആവാസ വ്യവസ്ഥയല്ലേ, അവരും ജീവിക്കട്ടെ. ഇനി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെടിച്ചട്ടിയിൽ വളർത്താവുന്ന കുറ്റിക്കുരുമുളകാണ്. പിന്നെ കുറച്ച് ദിവസം മുൻപ് ഹരിതഭൂമിയിൽ ഉള്ളിക്കൃഷി ചെയ്യുന്നതിനെ പറ്റി കേട്ടിരുന്നു. അതും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ബാക്കി വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ഹരിത ദിനം ആശംസിക്കുന്നു പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. താങ്ക് യു സോ മച്ച് ആ ഒരു മെസ്സേജിന്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സെൽവരാജേട്ടൻ ഫ്രം കൊഴിഞ്ഞാമ്പാറ. ഗുഡ് മോർണിംഗ് അഹല്യ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ബാങ്കുകൾ സമരമായതുകൊണ്ട് നാളെ വെള്ളിയാഴ്ച തന്നെ എല്ലാ ഇടപാടുകളും നടത്തുക എന്ന് പറഞ്ഞിട്ടാണ് സെൽവരാജേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു പണിമുടക്കിന്റെ ഭാഗമായിട്ട് ബാങ്ക് അവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഇടപാടുകളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം സെൽവരാജേട്ടൻ നമ്മളെ റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ രാധാകൃഷ്ണനാണ്. ഹായ് അബി, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. അബി പറഞ്ഞത് ശരിയാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചുണ്ടാക്കുന്ന ഓരോ പച്ചക്കറിക്കും പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കാന്താരി മുളകുണ്ട്, അതൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. വഴുതനയുണ്ട്, പിന്നെ വലിയ ജീരകമുണ്ട്, കറുത്ത കരിമ്പുണ്ട്, പിന്നെ പേരക്കയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ടാവി. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ബൈരമ്യ രാധാകൃഷ്ണൻ. രമ്യ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയും അതിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ. അതിനുവേണ്ടി നമ്മളെല്ലാവരും സമയം കണ്ടെത്തണം എന്നത് മാത്രമാണ്.
പറയാനുള്ളത്. ഇന്നിങ്ങനെ ഒരു വിഷയം നമ്മൾ സംസാരിച്ചത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളിൽ ഈ പെസ്റ്റിസൈഡ്സിന്റെ റെസിഡ്യൂ കണ്ടെത്തിയതുകൊണ്ട് അതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിലെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഫ്രഷ് ആയി നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തന്നെത്താനെ വീട്ടിൽ തന്നെ ഒരു ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ സെറ്റ് ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ പോവാം. നമസ്കാരം അഭികുട്ടി. ചക്ക, മാങ്ങ, തേങ്ങ, ചേന, ചേമ്പ്, പയർ, വെണ്ട, പച്ചമുളക്, വഴുതന, ചീര ഇത്യാദികളുണ്ട്. കറിവേപ്പില ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അജിത് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ കൂടെ അറിയിച്ചിട്ടുണ്ട് അജിത് ചേച്ചി. അപ്പോൾ അജിത് ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ചെറിയ പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ വെരി ഗുഡ്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വേഗം തന്നെ സെറ്റാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: സെല്ലുലോയിഡ്.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരി, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ഏതാണെന്നറിയോ? ഒരു കാട്. ആ ഒരു കാടിന്റെ വിഭ്രാന്തിയും ദുരൂഹതയും നിലനിൽക്കുന്നത് എവിടെയാണ്? അവിടെയുള്ള ഓരോ ജീവിയുടെയും ഉള്ളിലെ പരസ്പര ഭയം, അല്ലെ? ആ പരസ്പര ഭയം കൊണ്ട് തന്നെയാണ് ഒരു കാടിന്റെ വിഭ്രാന്തി അല്ലെങ്കിൽ അതിന്റെ ഒരു ദുരൂഹതയൊക്കെ നിലനിൽക്കാറ്. എന്നാൽ ചോരമണക്കുന്ന ആ കാടുകളുടെ യഥാർത്ഥ അവകാശി ആരാണ്? മുരളി ഗോപിയുടെ രചനയിൽ ജയൻ കൃഷ്ണകുമാർ ആവിഷ്കരിച്ച അനന്തംകാട്. അനന്തംകാട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ വിരൽ ചൂണ്ടുന്നത് ഈ വലിയൊരു ചോദ്യത്തിലേക്കാണ്. ആരാണ് യഥാർത്ഥ കാടിന്റെ ആ ഒരു അവകാശി? ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ അനന്തംകാട്. അധികാരം നിലനിർത്താനുള്ള ചോരക്കളിയിലും അതിജീവനത്തിനായി പൊരുതുന്ന ഒരു കൂട്ടം അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതികാരവും പ്രമേയമാക്കുന്ന ഒരു നീറുന്ന പൊളിറ്റിക്കൽ ത്രില്ലറാണ് അനന്തംകാട്. നഗരവൽക്കരണത്തിന്റെ നിഴലിൽ പെട്ടുപോയ മനുഷ്യരുടെ കഥ നമ്മൾ കമ്മട്ടിപ്പാടത്തിൽ കണ്ടതാണല്ലേ. ഇവിടെ തലസ്ഥാന നഗരിയുടെ രാഷ്ട്രീയ അടിത്തട്ടുകളിൽ നടക്കുന്ന ക്രൂരമായ അധികാര വടംവലിയാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. മാറിയ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥ മുന്നേറുന്ന സമയത്ത് മണ്ണും ഭാഷയും മാറിയാൽ പോലും ക്രൂരതയുടെയും അനീതിയുടെയും മുഖം ഒന്നു തന്നെയാണ് എന്നതാണ് ഈ ഒരു സിനിമ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം ലാഭത്തിനായി കൊലവിളികൾ പ്ലാൻ ചെയ്യുന്ന ഭരണാധികാരികൾക്ക് മുന്നിൽ ചാവേറുകളാകാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട കുറെ മനുഷ്യർ. ആ പാവപ്പെട്ട മനുഷ്യരുടെ അതിജീവന പോരാട്ടമാണ് ഈ ഒരു ചിത്രത്തിന്റെ കാതൽ. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കുന്നത് അനന്തംകാട് എന്ന സിനിമയെ കുറിച്ചാണ്. കൂടുതലായി കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid ആയി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ അനന്തങ്കാട്. ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നടുക്കുന്ന വേഷപകർച്ചയിൽ ഇന്ദ്രൻസും താരനിരയും ഇതുവരെ നമ്മൾ കണ്ടു ശീലിച്ച നിരപരാധിയായ ഇന്ദ്രൻസിനെയൊന്നല്ല കേട്ടോ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ നിഷ്കളങ്കതയൊന്നുമല്ല. കൃഷ്ണേട്ടൻ എന്ന മാസ്റ്റർ ബ്രെയിൻ കൊട്ടേഷൻ തലവനായിട്ട് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പ്രേക്ഷകരെ ഇങ്ങനെ വിറപ്പിച്ചു കളയുന്നുണ്ട് ഈ ഒരു സിനിമയിലെ പെർഫോമൻസിൽ. പുറമെ സമാധാനപരമായ ഒരു ഗാനമേള സംഘത്തെ നയിക്കുമ്പോഴും ഉള്ളിൽ അതിക്രൂരമായ ആസൂത്രണങ്ങൾ നടത്തുന്ന ഈ ഒരു കഥാപാത്രം. ഈ ഒരു കഥാപാത്രം ശരിക്കും ഇന്ദ്രൻസിന്റെ കരിയറിലെ വൺ മേക്കോവർ തന്നെയാണ്. ഒരു വില്ലൻ റോൾ ആ ഒരു എന്താ പറയാ, കുറച്ചും കൂടി ആ പാവത്തത്തിൽ നിന്ന് വളരെയധികം ഒരു ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഒരു വേഷത്തിലേക്കാണ് ഇന്ദ്രൻസ് ഈ ഒരു സിനിമയിലെ തന്നെ. ലങ്കൻ ബന്ധങ്ങളുടെ വെട്രിയായി എത്തുന്ന ആരെയും ആക്ഷനിലെ വൈകാരിക രംഗങ്ങളിലും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. തങ്കനായി മുരളി ഗോപിയും അപ്പാനി ശരത്, ദേവ് മോഹൻ എന്നിവരും അടങ്ങുന്ന സംഘം കഥയ്ക്ക് വലിയൊരു ഊർജം തന്നെ നൽകുന്നുണ്ട്. മലയാളത്തിൽ വിജയരാഘവൻ ചെയ്ത വില്ലൻ കഥാപാത്രങ്ങളിൽ എടുത്തു പറയേണ്ട കെ കെ മേനോൻ എന്ന വേഷവും പവർഫുൾ പെൺ കഥാപാത്രമായിട്ട് തിളങ്ങിയിരിക്കുകയാണ് ശാന്തിയുടെ കാത്തി. ഈ കഥാപാത്രങ്ങളാണ് സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആകർഷണങ്ങളായിട്ട് വരുന്ന ഒരു കാര്യം. സെല്ലാവഴി അനന്തങ്കാട് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് കേൾക്കാം ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, ഇന്നത്തെ സിനിമാവോളിലെ സിനിമാ വിശേഷം അനന്തം കാടുന്ന സിനിമയെ കുറിച്ചാണ്. മുരളി ഗോപിയുടെ കനത്ത രചനയും ഡയലോഗ് പവറും. അതിന് വല്ലാത്തൊരു ഫാൻ ബേസ് ഉണ്ടല്ലേ. വലിയൊരു ക്യാൻവാസിൽ രാഷ്ട്രീയത്തിന്റെ പല തലങ്ങളെ കോർത്തിണക്കിയിട്ടാണ് മുരളി ഗോപി ഈ ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നത്. കൂർത്ത വാളുകൾ പോലെ കുറുക്കിക്കൊള്ളുന്ന പൊളിറ്റിക്കൽ ഡയലോഗുകൾ, ആ പൊളിറ്റിക്കൽ ഡയലോഗുകൾ തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന കരുത്തെന്നത്. അനീതിക്കെതിരെ പോരാടുന്ന കഥാപാത്രങ്ങളുടെ ആത്മാഭിമാനം സ്ക്രീനിൽ കത്തുന്ന സമയത്ത് പ്രേക്ഷകർക്കും അത് അനുഭവിക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. എങ്കിലും ആക്ഷൻ ഗാംഗ്സ്റ്റർ സിനിമകളിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ചില ഫോർമുലകളിലൂടെ തന്നെയാണ് ഈ ഒരു കഥയും പുരോഗമിക്കുന്നത്. ആ ഒരു കാര്യം നമുക്ക് ചെറിയൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്യാം കേട്ടോ. കണ്ടുപരിചയിച്ച ഒരു സംഭവ വികാസത്തിന് പുതിയൊരു പശ്ചാത്തലവും രൂപം നൽകി അവതരിപ്പിക്കുന്നു എന്നതിനപ്പുറം വലിയൊരു കഥാപരമായ വിപ്ലവം ഇതിൽ കാണാനാവില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഇതിന്റെ ഒരു ചെറിയൊരു നെഗറ്റീവ്. സംവിധായകൻ ജി എൻ കൃഷ്ണകുമാറും മേക്കിംഗിൽ മുൻനിര പാത തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത്. സെലലോയിഡിൽ തുടർന്ന് കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെല്ലലോഡ്. സെല്ലലോഡാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ സെല്ലലോഡിൽ ഇനി നമ്മൾ സംസാരിക്കുന്ന അനന്തംകാട് എന്ന സിനിമയെ കുറിച്ചാണ്. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്, ആ ഒരു സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എസ് യുവ പകർത്തിയ ഫ്രെയിംസാണ് ഈ ഒരു സിനിമ. കാടിൻ്റെയും നഗരത്തിൻ്റെയും കറുത്ത മുഖങ്ങൾ ഈ തന്മയത്വത്തോടുകൂടി ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിത് വാര്യത്തിന്റെ സർജിക്കൽ ഒരു എഡിറ്റിംഗ്, നല്ല മനോഹരമായ എഡിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. ബി അജനീഷ് ലോകനാഥിന്റെ പശ്ചാത്തല സംഗീതവും സിനിമയുടെ ദുരൂഹ നിരീക്ഷണത്തിന് പൂർണ്ണമായിട്ടൊരു ഒരു ബാക്ക് സപ്പോർട്ട്, ഒരു പിന്തുണ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെറുമൊരു ബാഹ്യമായ ഇടിപ്പടം എന്നതിനുപരിയായിട്ട് ഇരയുടെയും വേട്ടക്കാരന്റെയും മനസ്സിലെ ആ ഭയത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രം തന്നെയാണ് അനന്തംകാട്. മാസ് പടങ്ങളും ഗൗരവമുള്ള വിഷയങ്ങളും ഇഷ്ടപ്പെടുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ അനന്തംകാട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. ഉറപ്പായിട്ടും ഒരു വൺ ടൈം വാച്ച് തന്നെയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഇന്നത്തെ സെല്ലലോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലലോഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെയൊക്കെ ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ഐലിയ സൈനിങ് ഓഫ്. Keep on listening to LFM 90.4 KTK to Kutkura.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
6: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
7: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
6: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
7: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
6: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
7: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചേട്ടാ, ഓർഡർ എവിടെ എത്തി?
2: വരുന്നു മാഡം, ഒരു 5 മിനിറ്റ്. നമ്മൾക്ക് ഈ 5 മിനിറ്റ്, പക്ഷെ ആ ഡെലിവറി പാർട്ണർക്ക് അതിനുള്ളിലെ ട്രാഫിക്, വെയില്, മഴ, എല്ലാത്തിനോടും റേസ് ചെയ്ത് ഫൈറ്റ് ചെയ്തൊക്കെയാണ് ഒരു ഓർഡർ നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കൂടെ ഉള്ളത്, ഇനി കൂടെ ഉണ്ടാവുന്നത് ഞാൻ അഭിരാമിയാണ്. ഈ ഓർഡർ എടുത്ത് ഡെലിവറി ചെയ്യുന്ന ആളുകൾ, ഒരു ഓർഡർ എത്തിച്ചു, അടുത്ത ഓർഡർ വന്നു, വീണ്ടും ബൈക്ക് സ്റ്റാർട്ടാക്കി, ഇങ്ങനെ നിർത്താതെ ഓടുന്ന ആളുകളാണല്ലേ. ഇങ്ങനെ നിർത്താതെ ഓടുന്നവർക്ക് കേരളത്തിൽ ഒരു ചെറിയ സ്റ്റോപ്പ് വരാനായിട്ട് പോവാണ്. അതായത് അവരുടെ പണി അവസാനിക്കുന്നു എന്നല്ല, ഭക്ഷണം, വീട്ടു സാധനങ്ങൾ തുടങ്ങി ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ തൊഴിലാളികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ ഒരു വിശ്രമ കേന്ദ്രം തുറന്നിരിക്കുകയാണ്. ഏ, നല്ലൊരു കാര്യമാണ് അല്ലേ. തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വിശ്രമ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഊറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തൊരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. തൊഴിൽ വകുപ്പാണ് കംപ്ലീറ്റ് മേൽനോട്ടമൊക്കെ. അപ്പോൾ ഡെലിവറി ബോയ്, ഡെലിവറി ഗേൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിനപ്പുറം ഇവരും നമ്മുടെ നഗരത്തിന്റെ ദിവസേനയുള്ള ഓട്ടത്തിലെ തൊഴിലാളികളാണ് അല്ലേ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, ഒന്നിരിക്കാൻ, ശരീരത്തിന് ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ, അടുത്ത ഓർഡറിന് മുൻപ് ഒന്ന് ശ്വാസം വിടാൻ ഇനി ഈ വിശ്രമ കേന്ദ്രം ഒരു ഇടമാകും. കാരണം നമ്മുടെ ഓർഡർ ഓൺ ദ വേ എന്നാകുമ്പോൾ അത് എത്തിക്കാൻ ഒരാൾ ശരിക്കും ഓൺ ദ വേ തന്നെയാണ്. അതുകൊണ്ട് അടുത്ത തവണ ഡെലിവറി എത്തുമ്പോൾ താങ്ക് യു ഒക്കെ ഒന്ന് പറയാട്ടോ അവരോട്. കാരണം ഓർഡർ നമ്മൾ ക്ലിക്ക് ചെയ്തതാണെങ്കിലും അത് നമ്മുടെ വാതിൽക്കൽ എത്തിക്കുന്നത് ഒരാളുടെ അധ്വാനമാണ്. എന്തായാലും നല്ലൊരു കാര്യമാണ്. തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ഇതേപോലെ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു വിശ്രമ കേന്ദ്രം വരിക എന്നുള്ളത്, അതിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് കാലിഡോസ്കോപ്പിൽ ആദ്യത്തെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൻഡ്.

ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്, ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്, ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഭക്ഷണം, വീട്ടു സാധനങ്ങൾ തുടങ്ങി ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ വിശ്രമ കേന്ദ്രം തുറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരുവനന്തപുരം ഊറ്റുകുഴിയിലെ വാടക കെട്ടിടത്തിലാണ് തൊഴിൽ വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഈ ഒരു വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് വെറും ഒരു മുറി മാത്രമല്ല, വിശ്രമിക്കാനുള്ള കട്ടിലുകളുണ്ട്, ശുചിമുറിയുണ്ട്, ശുദ്ധജലമുണ്ട്, TV ഉണ്ട്. അങ്ങനെ യാത്രക്കിടയിൽ ഒന്ന് കയറി റീചാർജ് ചെയ്യാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ സേവനം ഗിഗ് തൊഴിലാളികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമാണ്. ഏകദേശം 30 ലക്ഷം രൂപ ചെലവിലാണ് നമ്മുടെ തൊഴിൽ വകുപ്പ്, സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ വകുപ്പ് ഈ ഒരു കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ നടത്തിപ്പും തൊഴിൽ വകുപ്പ് നേരിട്ട് തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം കൊണ്ട് തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു അഭിപ്രായം, എല്ലായിടത്തും ഇതുപോലെ ഡെലിവറി ബോയ്സ് ഉണ്ടല്ലോ അല്ലെ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും, തിരുവനന്തപുരത്ത് മാത്രമല്ല. അതുകൊണ്ട് വൈകാതെ കോഴിക്കോടും എറണാകുളം നഗരങ്ങളിലും ഇത്തരം വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതിയുണ്ട്. എല്ലായിടത്തും വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ ഫോണിൽ ഓർഡർ ഡെലിവേർഡ് എന്ന് കാണിക്കുമ്പോൾ ഒരു ഓർഡർ മാത്രമാണ് പൂർത്തിയാകുന്നത്, പക്ഷെ അതിന് പിന്നിൽ ഒരാളുടെ വെയിലും മഴയും ട്രാഫിക്കും അധ്വാനം ഒക്കെ ഉണ്ട്. ഓർഡർ ചെയ്യാൻ ഒരു ക്ലിക്ക് മതി, പക്ഷേ വാതിൽക്കൽ എത്തിക്കാൻ ഒരാൾക്ക് ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കണം. അതിനിടയിൽ ഒരു തൊഴിലാളിക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടുകയാണ് വിശ്രമിക്കാൻ. അത് വെറും ഒരു വിശ്രമമല്ല, അടുത്ത യാത്രയ്ക്കുള്ള ഒരു റീചാർജ് കൂടിയാണ്. നമ്മളിന്ന് ചാർജ് ആക്കാൻ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വർഷത്തിന് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാവോ? പുതിയ യൂണിഫോം ഇല്ല, പുതിയ ഷൂസ് ഇല്ല, പുതിയ ബാഗില്ല, പെൻസിൽ ബോക്സ് ഇല്ല. പക്ഷേ അവർക്ക് സന്തോഷമുണ്ട്, സ്കൂളിലേക്ക് പോകാനുള്ള ഒരു സന്തോഷമുണ്ട്. ഗാസ എന്ന സ്ഥലത്തെ 3 അധ്യയന വർഷത്തോളം സാധാരണ ക്ലാസ് മുറികളിൽ പഠിക്കാൻ കഴിയാതിരുന്ന കുട്ടികൾക്കായിട്ട് വീണ്ടും പഠനത്തിന്റെ ഒരു വാതിൽ തുറക്കാണ്. സ്കൂൾ കെട്ടിടങ്ങൾ പലതും ഇല്ലാതായി. ഗാസയും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് ടെന്റുകളും താൽക്കാലികമായി ഒരുക്കിയ ലേണിംഗ് സ്പേസിലുമാണ് ഇപ്പോൾ അവരവിടെ ക്ലാസ്സുകൾ നടത്തുന്നത്. അവിടെ വലിയ ബെല്ലില്ല, പക്ഷേ കൂട്ടുകാരെ വീണ്ടും കാണാം, അധ്യാപകരോട് സംസാരിക്കാം, ഒരുമിച്ചിരുന്ന് പഠിക്കാം. വീണ്ടും ഒരു സാധാരണ കുട്ടിയെപ്പോലെ ഗാസയിലെ കുഞ്ഞുമക്കൾക്കും തോന്നാം ചിലപ്പോൾ, അല്ലെ? യൂണിസെഫിന്റെ 2026 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ സ്കൂൾ കെട്ടിടങ്ങളിൽ ഏകദേശം 90% കെട്ടിടങ്ങളും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് യുദ്ധം കാരണം. ഏകദേശം 7 ലക്ഷം കുട്ടികൾക്ക് 3 വർഷത്തോളം നേരിട്ടുള്ള സ്കൂൾ പഠനം നഷ്ടമായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരില് വലിയൊരു വിഭാഗത്തിന് നേരിട്ടുള്ള പഠനം ഇപ്പോഴും കിട്ടുന്നില്ല. ഏകദേശം 4.5 ലക്ഷം കുട്ടികൾക്ക് ഫേസ് ടു ഫേസ് ലേണിംഗ് പോലും ലഭിക്കുന്നില്ല എന്നാണ് യൂണിസെഫ് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെ ആദ്യ ദിവസം പുതിയ ബാഗും പുതിയ ഡ്രസ്സും പുതിയ ഷൂസും ഒക്കെയാണ് സന്തോഷം. പക്ഷേ ഗാസ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് 3 വർഷം പഠനമൊന്നും ഇല്ലാതെ ഇപ്പോൾ പഠിക്കാനായിട്ടൊരു ടെന്റിലേക്ക്, സ്കൂൾ പോലെ ഒന്നും തോന്നില്ലായിരിക്കും ആ ഒരു ടെന്റ്, പക്ഷേ അവർ ആ സ്കൂളിലേക്ക് പോവാണ് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കടുത്ത പാട്ടിലേക്ക് പോവാം. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഭിരാമിയുണ്ട് കൂടെ വിത്ത് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ്

ഒരുപാട് സ്ത്രീകളുടെ ദിവസേനയുള്ള യാത്രകളുണ്ട്. ജോലിക്ക് പോകുന്ന യാത്ര, ആശുപത്രിയിലേക്ക് പോകുന്ന യാത്ര, പഠിക്കാൻ പോകുന്ന യാത്ര, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന യാത്ര, അങ്ങനെയുള്ള യാത്രകളാണ് 13 കോടി യാത്രകളായത്. 100 ദിവസത്തെ കണക്കാണ്. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി 100 ദിവസം പിന്നിട്ടിരിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. June 15 പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങിയത്. ശരാശരി നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 12.93 ലക്ഷം സ്ത്രീകളാണ് ഇതിന്റെ പ്രയോജനം നേടുന്നതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. CP ജോൺ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആകെ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 13 കോടി സൗജന്യ യാത്രകൾ. ഇതിനായിട്ട് ഏകദേശം 275 കോടി രൂപയുടെ ടിക്കറ്റ്സ് ആണ് സൗജന്യമായിട്ട് നൽകിയത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്ത ദിവസം ഏതാണെന്ന് നോക്കിയാലേ, അതായത് ജൂൺ മുതല് ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോ സെപ്റ്റംബർ ആയല്ലോ, അപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്ത ദിവസം September 7. ഒറ്റ ദിവസം തന്നെ വലിയ തോതിൽ സ്ത്രീകൾ ഈ സൗജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം നേടിയതായിട്ടാണ് റിപ്പോർട്ട്. പക്ഷേ ഈ കണക്കുകൾക്ക് അപ്പുറത്തൊരു കാര്യമുണ്ട്. ഒരു ബസ് ടിക്കറ്റ് സൗജന്യമാകുന്ന സമയത്ത് ഒരാളുടെ യാത്രാ ചെലവ് കുറയാണല്ലേ. യാത്രാ ചെലവ് കുറയുമ്പോൾ ഒരു ഫാമിലിയുടെ മാസ ചെലവിൽ ചെറിയൊരു ആശ്വാസം കൂടെ ഉണ്ടാവുന്നുണ്ട്. 100 ദിവസം പിന്നിടുമ്പോൾ പ്രിയദർശിനി എന്ന് പറയുന്നത് ഒരു ബസ് യാത്രയുടെ മാത്രം കഥയല്ല, ദിവസവും യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ വന്നൊരു മാറ്റത്തിന്റെ കണക്കുകൂടിയാണ്. ഈ പൈസ പ്രിയദർശിനിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പൈസ മാറ്റിവെച്ചിട്ട് ഉല്ലാസ യാത്രയ്ക്ക് പോകുന്ന സ്ത്രീകളും നമ്മുടെ നാട്ടിലിങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്തായാലും പ്രിയദർശിനി 100 ദിവസം പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ അല്ലേ, മുന്നോട്ട് പോകട്ടെ. നമുക്ക് എന്തായാലും അടുത്ത പാട്ടുകളിലേക്ക് പോവാം. പാട്ടിന്റെ ടൈമാണ് കലോസ്കോപ്പ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മോനെ, ഈ പെൻഷൻകാരി ഒന്ന് നോക്കിത്തരുമോ? ഈ ഫോം അവിടെ ചെന്ന് എവിടെ കൊടുക്കണ്ടേ? നമ്മുടെ വീട്ടില് അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഇങ്ങനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സർക്കാർ ഓഫീസിൽ പോകുന്ന സമയത്ത് പലർക്കും ടെൻഷനാണ്. സർക്കാർ ഓഫീസുകൾ എന്ന് പറയുമ്പോൾ പല കൗണ്ടറുകൾ, പല ഫോമുകൾ, ഇവിടെ പോകണം, അവിടെ ചോദിക്കണം, അങ്ങോട്ട് പോയി നോക്ക്, ആ സാറിനെ കാണും, ഇയാളെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു പൊല്ലാപ്പ് തന്നെ. അപ്പൊ ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞവർക്ക് ചിലപ്പോൾ വലിയൊരു ഓട്ടം തന്നെയാണല്ലേ. പക്ഷേ ഇനി ആ ഓട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട്. സർക്കാർ സേവനങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ മുതിർന്ന പൗരന്മാരിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽഡർ ഫെസിലിറ്റേഷൻ ഡെസ്ക് വരുന്നുണ്ട്. വയോജന സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒക്ടോബർ 1 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ആ ദിവസത്തെ പ്രത്യേകത എന്നറിയാമോ? ലോക വയോജന ദിനമാണ്. ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സംവിധാനം ആരംഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും ഈ പറഞ്ഞ എൽഡർ ഫെസിലിറ്റേഷൻ ഡെസ്ക്, വയോജന സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. അതായത് മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പല സർക്കാർ സേവനങ്ങൾ ഉണ്ടാവും. ആ സേവനങ്ങളുടെയും ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങളും സഹായവും ഒരു സ്ഥലത്ത് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. ഒരു കാര്യം അന്വേഷിക്കാൻ പല ഓഫീസുകളിലേക്ക് കയറിറങ്ങേണ്ടി വരുന്നത് കുറയും എന്നാണ് പറയുന്നത്. എവിടെ പോണം എന്ന ചോദ്യത്തിന് ഇവിടെ ഉണ്ട്, ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഒരു സ്ഥലം. പെൻഷൻ മുതൽ പല ക്ഷേമ പദ്ധതികൾ വരെ അർഹമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ മുതിർന്ന പൗരന്മാർക്ക് സഹായവും മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിലാണ് ഈ ഡെസ്കുകൾ വിഭാവനം ചെയ്യുന്നത്. കാരണം വയസ്സ് കൂടുമ്പോൾ വേണ്ടതെല്ലാം മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യുക എന്നതല്ല, സ്വന്തം അവകാശങ്ങളും ലഭിക്കേണ്ട സേവനങ്ങളും ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നതാണ് പ്രധാനം അല്ലേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലൈഫിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് വയസ്സാവുക, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ഒരു ചിന്ത അങ്ങനെയാണ്. വയസ്സായി കഴിഞ്ഞാൽ ലൈഫിന്റെ അവസാനമാണ്, ഇത് അവസാനത്തെ ചാപ്റ്ററാണ് എന്നാണ് ചിന്തിക്കുക. പക്ഷേ അതൊരു അവസാനത്തെ ചാപ്റ്റർ അല്ല. ആ ചാപ്റ്റർ വായിക്കാൻ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ സേവനങ്ങൾ മുതിർന്നവരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള എൽഡർ ഫെസിലിറ്റേഷൻ ഡെസ്ക് വരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിന് പിന്നാലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സംസ്ഥാനത്ത് വയോജന പരിചരണവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതെന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ വയോജന പരിചരണം എന്ന് പറയുന്നത് വീട്ടുകാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതിന് പരിശീലനം ലഭിച്ച ആളുകൾ വേണം. കൂടുതൽ ശക്തമായൊരു കെയർ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനൊപ്പം നമ്മുടെ മുതിർന്ന ആളുകളുടെ പരിചരണം, സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, അതോടൊപ്പം നമ്മുടെ മുതിർന്ന ആളുകളുടെ പരിചരണം, സുരക്ഷ, ആരോഗ്യ പരിരക്ഷ, അന്തസ്സ്, ഇതൊക്കെ ഉറപ്പാക്കാൻ പുതിയ നിയമനിർമ്മാണത്തിലുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നമ്മളെ നടക്കാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലേ? അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവർക്കൊപ്പം നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിനൊപ്പം നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് പറഞ്ഞു വന്നത്. ഒരു ഫോം പൂരിപ്പിക്കാൻ സഹായിക്കുക, ഒരു സർക്കാർ സേവനം ലഭ്യമാക്കാൻ വഴികാട്ടുക, ആവശ്യമുള്ളപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുക. ചിലപ്പോൾ വലിയ പദ്ധതികളെക്കാൾ വിലയുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അതിന് പരിശീലനം ലഭിച്ച ആളുകളും കൂടുതൽ ശക്തമായ ഒരു കെയർ സിസ്റ്റം ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് സംസ്ഥാനത്ത് വയോജന പരിചരണവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ആ ഒരു വിവരം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാണേ. ബൈ ബൈ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலதண்டபாணி ஜுவல்லர்ஸ், BIS 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடையும், தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கோலில் இளவும். பாலதண்டபாணி ஜுவல்லர்ஸ், கொழிஞ்சாம்பாறை, பாலக்காடு.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
8: നമ്മളിൽ പലരുടെയും വീട്ടിലും തൊടിയിലും എത്രയോ തരം മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ. അവയിൽ ചിലതിൻ്റെ പൂക്കളൊക്കെ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട്. പൂക്കളും കായ്കളും ഇലകളൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട്. ചിലത് ആരും പറയാതെ തന്നെ വീട്ടുമുറ്റത്ത് അലങ്കാരത്തിനായിട്ട് നട്ടു വളർത്താറുണ്ട്. ചിലത് നമ്മൾ നട്ടു വളർത്താറുണ്ട്, ചിലതൊക്കെ താനേ വളർന്നു വരാറുമുണ്ട്. എന്നാൽ കാണാൻ എത്ര മനോഹരമാണെങ്കിലും ഇവയിൽ ചില ചെടികളിൽ മനുഷ്യന്റെയും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെയും ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ചില വിഷാംശം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അരളിച്ചെടി അങ്ങനെയുള്ള ഒരു ചെടിയാണല്ലേ. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ അതിലുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ അരളി മരമൊക്കെ ഉണ്ടാവും, വഴിയിലൊക്കെ കാണും അരളി മരമൊക്കെ. അതിൽ വിഷാംശമുണ്ട് എന്ന് നമ്മളിൽ പലർക്കും അറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ചെടികൾ, നമുക്ക് പരിചിതമുള്ളതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ ചിലപ്പോൾ വിഷാംശം ഉണ്ടാവും. അതിൻ്റെ കായോ പൂവോ ഇലയോ വേരോ തണ്ടോ ഒക്കെ വിഷാംശം അടങ്ങിയതായിരിക്കാം. നമ്മൾ ചിലപ്പോൾ രുചിച്ച് നോക്കും, അല്ലെങ്കിൽ കന്നുകാലികൾ അത് തിന്നും. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷാംശം ഉള്ളിൽ ചെല്ലുകയും നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള ചില ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ആദ്യം അരളിയെ കുറിച്ച് പറയാം. ഭംഗിയുള്ള ഒരു മരണക്കെണിയാണ് അരളി. വഴിയിലും അതുപോലെ തന്നെ വീട്ടുമുറ്റങ്ങളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ ചുവപ്പും പിങ്കും വെള്ളയും പൂക്കളോടെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ് അരളി. എന്നാൽ ഇതിന്റെ മനോഹാരിതയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അതീവ മാരകമായിട്ടുള്ള വിഷാംശമാണ്. സസ്യലോകത്തിൽ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ചെടികളിൽ ഒന്നായിട്ടാണ് ശാസ്ത്രം ഇതിനെ കണക്കാക്കുന്നത്. അരളിയുടെ പൂവ്, ഇല, തണ്ട്, വേര് എന്തിനേറെ ഇതിൽ നിന്നൊഴുകുന്ന പാൽ പോലെയുള്ള ദ്രാവകം എന്നിവയിൽ വരെ ഒലിയാൻഡ്രിൻ, നെറിയൻ തുടങ്ങിയ മാരകമായ കാർഡിയാഗ്ലൈക്കോസൈഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിക്കുകയും രക്തസമ്മർദ്ദം കുത്തനെ കുറയ്ക്കുകയും ചെയ്യും. തളിരിലയോ പൂവോ അറിയാതെ വായിലാക്കി കഴിഞ്ഞാൽ ഛർദി, വയറിളക്കം, അപസ്മാര ലക്ഷണങ്ങൾ, ഒടുവിൽ ഹൃദയാഘാതം വരെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളർത്തു മൃഗങ്ങൾ ഇതിന്റെ ഇലകൾ കടിച്ചു തിന്നുന്നതും വലിയ അപകടമുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അരളിയുടെ വെട്ടിയ കമ്പുകൾ കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന പുക ശ്വസിക്കുന്നത് പോലും ആരോഗ്യത്തിന് ദോഷകരമാണ്. അപ്പൊ എത്രത്തോളം അപകടകാരിയാണ് അരളി എന്ന് മനസ്സിലായില്ലേ? ഇനി പറയാനായിട്ട് പോകുന്നത് കുന്നിക്കുരുവിനെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ഹരിതഭൂമി.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമുക്ക് വളരെ പരിചിതമായ ചെടികൾ, പക്ഷേ അതിൻ്റെ ഇലയോ പൂവോ കായോ കഴിച്ചു കഴിഞ്ഞാൽ വിഷാംശം അകത്ത് ചെല്ലുകയും നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ചില ചെടികൾ. അത്തരത്തിലുള്ള ചെടികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കുന്നിക്കുരുവാണ്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾ കളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചുവപ്പിൽ കറുത്ത പൊട്ടുള്ള മനോഹരമായ വിത്തുകളാണ് കുന്നിക്കുരു എന്ന് പറയുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള ഈ വിത്തുകൾ പണ്ടുകാലത്ത് സ്വർണം അളക്കാൻ വരെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ വിത്തിനുള്ളിൽ മാരകമായ വിഷമുണ്ട് എന്ന് പലർക്കും അറിയില്ല. കുന്നിക്കുരുവിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന അബ്രിൻ എന്ന വിഷവസ്തുവാണ് ഇതിൽ അപകടകാരിയാക്കുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും ശക്തമായ വിഷങ്ങളിലൊന്നാണ് ഇത്. വിത്തിൻ്റെ പുറന്തോട് വളരെ കട്ടിയുള്ളതായതുകൊണ്ട് അത് വിഴുങ്ങിയാൽ ചിലപ്പോൾ ദഹിക്കാതെ പുറത്തു പോകും. എന്നാൽ ഈ വിത്ത് പൊട്ടിച്ച് അതിനുള്ളിലെ പരിപ്പ് വിഴുങ്ങുകയോ ചവച്ചരച്ച് കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനം നിശ്ചലമാകും. കുട്ടികൾ കളിക്കുന്ന സമയത്ത് അറിയാതെ ഇത് വായിലിടാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് കുന്നിച്ചെടികൾ വീട്ടുപരിസരത്തുണ്ട് എങ്കിൽ അതീവ ജാഗ്രത പാലിക്കണം. ഇനി ഉമ്മത്ത്, ഊമത്തം എന്നൊക്കെ പറയുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ് അറിയാനായിട്ട് പോകുന്നത്. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ഹരിതഭൂമി.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും കാണുന്ന ചില വിഷസസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഊമത്തം അല്ലെങ്കിൽ ഉമ്മത്തം. വഴിയോരങ്ങളിലും വിജനമായ പറമ്പുകളിലും വെള്ളയോ നീലയോ നിറത്തിൽ വലിയ മണിയുടെ ആകൃതിയിലുള്ള പൂക്കളുമായിട്ട് നിൽക്കുന്ന ഊമത്തൻ ചെടി നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പ്രാദേശികമായിട്ട് മറ്റു പല വിളിപ്പേരും ആയിരിക്കും. ശിവപൂജയ്ക്ക് ചിലയിടങ്ങളിൽ ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇത് തികച്ചും മാരകമായ വിഷച്ചെടിയാണ്. ഊമത്തിന്റെ ഇല, പൂവ്, വിത്ത് എന്നിവയിലെല്ലാം തന്നെ സ്കോപ്പോലാമൈൻ, ആട്രോപിൻ, ഹയോസിയമൈൻ തുടങ്ങിയ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ശക്തമായ കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ കായ്കൾക്ക് മുള്ളുകൾ നിറഞ്ഞ പ്രത്യേക ഘടനയാണ് ഉള്ളത്. ഊമത്തിന്റെ ഏതെങ്കിലും ഭാഗം ശരീരത്തിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ കണ്ണുകളുടെ കാഴ്ച മങ്ങുക, കടുത്ത ദാഹം തോന്നുക, ഹൃദയമിടിപ്പ് അമിതമായി കൂടുക, മാനസിക ഭ്രമമുണ്ടാവുക, കോമയിലാവുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാം. അടുത്തത് അതിരണി, കടലാവണക്ക് എന്നറിയപ്പെടുന്ന ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷെ അതിനു മുന്നേ മനോഹരമായി

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ വീട്ടുപറമ്പുകളിൽ കാണപ്പെടുന്ന ചില വിഷസസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കടലാവണക്ക്. പണ്ടുകാലത്ത് പറമ്പുകളുടെ അതിരുകളിൽ വേലിയായിട്ട് വ്യാപകമായി നട്ടുവളർത്തിയിരുന്ന ഒന്നാണ് കടലാവണക്ക്. ഇതിന്റെ ചെറിയ കായകൾ കണ്ട് കുട്ടികൾ പച്ചക്കറിയാണെന്ന് തെറ്റിദ്ധരിച്ച് തിന്നുന്ന സംഭവങ്ങൾ പണ്ട് തൊട്ടേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.

കടലാവണക്കന്റെ വിത്തുകളിൽ കുർസിൻ അഥവാ ജട്രോഫിൻ എന്ന വിഷാംശം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആമാശയത്തിലും കുടലിലും കടുത്ത അസ്വസ്ഥതകളും അൾസറും ഉണ്ടാക്കാനായിട്ട് കാരണമാണ്. ഈ വിത്തുകൾ കഴിച്ചു കഴിഞ്ഞാൽ കടുത്ത വയറുവേദന, നിരന്തരമായ ഛർദി, നിർജ്ജലീകരണം, ബോധക്ഷയം എന്നിവ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കുട്ടികളുള്ളവർ വീട്ടുപരിസരത്ത് ഈ ചെടി വെച്ചു പിടിപ്പിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തൊരു വിഷച്ചെടിയാണ് പൊൻകരണ്ടി. പൊൻകരണ്ടിയെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇന്നിപ്പോ വീടുകളുടെ അകത്തളങ്ങളിലും ഓഫീസുകളിലും അലങ്കാരത്തിനായിട്ട് ഏറ്റവും കൂടുതൽ നട്ടുവളർത്തുന്ന ചെടിയാണ് ഡൈഫൻബേക്കിയ അഥവാ ഡംപ് കെയിൻ. പച്ചയും വെള്ളയും കലർന്ന ഇതിന്റെ ഇലകൾ വീടിന് വലിയ ഭംഗി നൽകുമെങ്കിലും ഇതിന്റെ ഇലകൾക്കുള്ളിൽ വലിയ അപകടമുണ്ട്. അതായത് ഈ ഒരു പൊൻകരണ്ടിയുടെ ഉള്ളിൽ അപകടമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ചെടിയുടെ തണ്ടിലും ഇലകളിലും കാൽസ്യം ഓക്സലേറ്റ് എന്ന പദാർത്ഥത്തിന്റെ സൂചി പോലുള്ള സൂക്ഷ്മ സ്ഫടികങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഇലയോ തണ്ടോ അല്പമെങ്കിലും വായിലായി കഴിഞ്ഞാൽ വായിലും തൊണ്ടയിലും കടുത്ത എരിച്ചലും വീക്കവും ഉണ്ടാകും. ഇല കടിക്കുന്ന സമയത്ത് തൊണ്ട വീങ്ങി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നത് കൊണ്ടാണ് ഇതിനെ ഡംപ് കെയിൻ എന്ന് വിളിക്കുന്നത്. ചെറിയ കുട്ടികളും വീട്ടിലെ വളർത്തു പൂച്ചകളും നായ്ക്കളും ഇത് കടിച്ചു തിന്നാതെ സുരക്ഷിതമായ ഉയരത്തിൽ മാത്രം ഇവ സൂക്ഷിക്കണം. അടുത്തൊരു വിഷച്ചെടിയാണ് തത്തമ്മച്ചെടി അഥവാ അലമാണ്ട. കൂടുതലറിയാം മനോഹരമായ ഒരു പാട്ടിനെ.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുപറമ്പുകളിലെ ചില വിഷച്ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അടുത്തത് തത്തമ ചെടി അഥവാ അലമാണ്ട. വീടുകളുടെ മതിലുകളിലും ഗേറ്റുകളിലും മഞ്ഞ നിറത്തിലുള്ള വലിയ പൂക്കളോടെ പടർന്നു കിടക്കുന്ന തത്തമ ചെടി അഥവാ മഞ്ഞ അലമാണ്ട മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടൊരു അലങ്കാര ചെടിയാണ്. എന്നാൽ കാഴ്ചയിൽ എത്രത്തോളം സുന്ദരമാണോ അത്രത്തോളം വിഷമയമാണ് ഇതിന്റെ ഉള്ളെന്ന് പറയുന്നത്. അലമാണ്ടയുടെ തണ്ട് ഒടിക്കുമ്പോൾ ഒഴുകി വരുന്ന പാല് പോലുള്ള ദ്രാവകത്തിലും ഇലകളിലും പൂക്കളിലും അലമാൻറ്റിൻ എന്ന വിഷാംശം അടങ്ങിയിരിക്കുന്നു. ഈ കറ ചർമ്മത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അലർജിയും ചൊറിച്ചിലും തടുപ്പുകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ചെടിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ഉള്ളിൽ ചെന്നാൽ കടുത്ത വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം എന്നിവ ഉണ്ടാകും. പൂന്തോട്ടത്തില് ഇവ പരിപാലിക്കുന്ന സമയത്ത് കൈയുറകൾ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന്റെ അലർജി തടയാനായിട്ട് സഹായിക്കും. അടുത്തത് വിഷക്കായ അഥവാ കരിങ്ങോട്ടയെ കുറിച്ചാണ് പറയാനുള്ളത്. മനോഹരമായ ഒരു പാട്ടിന് ശേഷം പറയാം.

ഹരിതഭൂമി ഹരിതപക്ഷികൾ വലിഞ്ഞു ഭസ്മരത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ശ്വാസോച്ഛ്വാസം തടസ്സപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ അപകടത്തിലാകാനായിട്ട് ഇത് കാരണമാവുകയും ചെയ്യും. ഇതുപോലെ തന്നെ മറ്റൊരു വിഷസസ്യമാണ് പോയിൻസെറ്റിയ. പോയിൻസെറ്റിയെ കുറിച്ച് അറിയാം മനോഹരമായ ഒരു പാട്ട്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ക്രിസ്മസ് കാലത്ത് വീടുകളിൽ അലങ്കാരമായിട്ട് വയ്ക്കുന്ന മുകളിൽ ചുവന്ന ഇലകളുള്ള മനോഹരമായ ചെടിയാണ് പോയിൻസെറ്റിയ. ക്രിസ്മസ് ഫ്ലവർ എന്ന് വിളിക്കുന്ന ഈ ചെടിയും വിഷാംശമുള്ള സസ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. യൂഫോർബിയ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ തണ്ടൊടിച്ചു കഴിഞ്ഞാൽ വരുന്ന വെളുത്ത പാൽ ചർമ്മത്തിലും കണ്ണുകളിലും വീണു കഴിഞ്ഞാൽ കടുത്ത എരിച്ചിലും ചൊറിച്ചിലും ഉണ്ടാകും. കണ്ണിൽ വീണു കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് താൽക്കാലികമായ തടസ്സവും ഉണ്ടാകും. മറ്റു വിഷച്ചെടികളെ അപേക്ഷിച്ച് പോയിൻസെറ്റിയ ഉടനടി മരണമുണ്ടാക്കില്ല എങ്കിലും കൊച്ചുകുട്ടികളും നായ്ക്കളും പൂച്ചകളും ഇതിന്റെ ഇലകൾ തിന്നുകഴിഞ്ഞാൽ വയറുവേദന, ഛർദി, ഉമിനീരൊഴുക്ക് എന്നിവ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതിനായി അലങ്കാരത്തിനായിട്ട് വയ്ക്കുമ്പോൾ വളർത്തുമൃഗങ്ങൾക്കും കുട്ടികൾക്കും എത്താത്തടത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സസ്യലോകം വളരെ സുന്ദരമാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ ജാഗ്രതയും വേണം. പ്രകൃതി തന്നിട്ടുള്ള ഈ അറിവുകൾ പേടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും അപായങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീട്ടുമുറ്റത്ത് അലങ്കാര ചെടികൾ നടുന്ന സമയത്ത് അവയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: ചാച്ചാ ചീച്ചു യാത്രികൻ കൃപയാ ടെൽ മീ വാട്ട് ടു ഡു. എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് തിരിഞ്ഞു പറഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേട്ടോണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അർജി ഹീരയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഇനിയും കാണാനുള്ള ആൾക്കാരുണ്ടാവും. എന്നാലും ഈ ഒരു സിനിമയിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമായിരുന്നു അല്ലേ, നമ്മുടെ MBD ചെറുതായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത ഒരു സീൻ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ട്രാഫിക് ഈ ചലാനിൽ ഇനി ചിത്രങ്ങൾ ഉണ്ടാവില്ല. എന്തായാലും പരാതികളൊക്കെ കുറേ വന്നു, അതായത് നമ്മുടെ ഒരു സ്വകാര്യതയെ ഭയങ്കരമായിട്ട് ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുടുംബ കലഹം വരെ ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഇനി മുതൽ ഈ ചലാനിൽ പരാതികൾ ഉള്ളതുകൊണ്ട് തന്നെ വാഹനവകുപ്പ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാഫിക് ഈ ചാനലിന് നമ്മുടെ പരാതികൾ ഇനി വീട്ടിലേക്ക് വരുമ്പോൾ അതിൽ ഫോട്ടോ ഉണ്ടാകില്ല, പിഴ നോട്ടീസിലെ ഫോട്ടോകൾ ഒഴിവാക്കാനാണ് MBD പുതിയ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാലും അത് കുറേ പേർക്ക് സന്തോഷം ആശ്വാസമൊക്കെ തരുന്നതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് പ്രേമിക്കാൻ പേടിയുള്ളവരൊക്കെ പോയി കാണണം എന്നാണ് നമ്മുടെ സിംഗറായിട്ടുള്ള ജി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചിരുന്നു, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ് ഇനി 12 മുതൽ 2 വരെ. സോ എന്ത് ചെയ്യണം, നമ്പർ ഞാൻ പറഞ്ഞുതരാം, 8281509000. നമ്പർ ഈസി അല്ലേ, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ സെയിം നമ്പറിൽ നമുക്ക് വാട്സപ്പ് അവൈലബിൾ ആണ്. വാട്സപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് അയക്കാം. ആൻഡ് മെസ്സേജ് അയക്കുന്ന സമയത്ത് മൂവിംഗ് കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഒരേ പാട്ട് ഒരേപോലെ തുടങ്ങുന്ന പല പല പാട്ടുകളുണ്ട്, അപ്പൊ പാട്ട് തെറ്റിപ്പോവാതിരിക്കാനായിട്ട് മൂവിംഗ് കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനുള്ള സമയമാണ്. ചിലപ്പോൾ ആരുടെങ്കിലും ബർത്ത്ഡേസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ റാൻഡം ആയിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും, ആരെങ്കിലും വെഡിംഗ് ഡേ, അങ്ങനെ പല വിശേഷങ്ങൾ പലർക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ വിശേഷ ദിവസങ്ങളിൽ പാട്ട് ഇങ്ങനെ റേഡിയോയിലൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു നൊസ്റ്റു ഫീൽ ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിളിക്കാം 8281509000. ഇനി അതുമല്ല, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അഹലി FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങളുടെ പാട്ടുകൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ പാട്ട് നമുക്ക് ചാച്ചാ ചീച്ചി ചൂച്ചു എന്ന് തന്നെ തുടങ്ങാം. എന്തായാലും MBD പുതിയ ആ ഒരു മാറ്റത്തിന് കൈയടിച്ചുകൊണ്ട് ഞാൻ എന്തായാലും പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ കൂടെ അഹലി FM 90.4, ദിസ് ഇസ് RJ ഹീര. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടി നമുക്ക് അങ്ങ് ട്രാവൽ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. ഇൻസ്റ്റന്റ് പാട്ടാണ് നമ്മുടെ കൂടെ ഈ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്? പേര് പറയൂ.
2: എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂരിൽ നിന്ന് വിളിക്കുന്നതാണ്.
1: ഓക്കെ, എന്താണ് കണ്ണൂർ വിശേഷം?
2: കണ്ണൂര് നല്ല വിശേഷം. മഴയൊക്കെ കുറവാണ്. പിന്നെ കുറെ ദിവസമായി മഴയൊന്നും കിട്ടാതെ. മിന്നഞ്ഞാന്ന് രാത്രി ഒരു അല്പം ചെറിയൊരു മഴ. ഞാനിവിടെ എന്തെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരല്പം മഴ കിട്ടി, അത്രയേ ഉള്ളൂ.
1: ഓക്കെ, ശരി. പിന്നെ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
2: എനിക്ക് ചമ്പക്കുളം തച്ചൻ പറഞ്ഞ സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടാ, ചെല്ലം ചെല്ലം സിന്ദൂരം. ആ പാട്ടാണ് ഈ പരിപാടിയിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
1: ശരി ശരി, ആർക്കാണ് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: ഇത് എന്റെ പിന്നെ കണ്ണൂർ ജില്ലയിലുള്ളവർക്കും തിലാനൂരുള്ളവർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും.
1: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നതായിരിക്കും. ഓക്കെ.
2: ആ പിന്നെ അതുപോലെ തന്നെ കുറെ നാളെ ഹീരോയോട് സംസാരിക്കാൻ കഴിയാത്തത്, അതുകൊണ്ട് ഇന്ന് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം കൂടി.
1: ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പൊ എന്തായാലും എനിക്കും സന്തോഷം. അപ്പൊ നല്ലൊരു അടിപൊളി ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ നമ്മള് കണ്ണൂരിൽ നിന്ന് അനന്തൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ അനന്തൻ ചേട്ടനെ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ട് നമുക്ക് എന്തായാലും വെച്ചു കൊടുക്കണം. ചെല്ലം ചെല്ലം സിന്ദൂരം എന്ന് പറയുന്ന ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ സിനിമയെന്നാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വാട്സപ്പിലും നമുക്ക് ഒത്തിരി മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ റാണ്ടമായിട്ട് ഒരു പാട്ട് അങ്ങ് ചൂസ് ചെയ്യാണ്, ഒരാളെ അങ്ങ് ചൂസ് ചെയ്യാണ്. ഒരുപാട് മെസ്സേജ് ഉള്ളതുകൊണ്ട് ഏത് വായിക്കണം എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അബിനാണ്. അബിൻ ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് കുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. അതായത് നമ്മുടെ ആര്യ എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് റീമേക്ക് ആണ് ഈ കുട്ടി എന്ന് പറഞ്ഞ സിനിമ. അതിൽ ലൈഫ് എ ജോളിഡ എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ ഈ പാട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂൾ ടൈമിൽ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്ന് മിക്കവാറും ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കേൾക്കുന്ന പാട്ടുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം തമിഴ് പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഞാൻ പറയാം, ഈ പാട്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പഴയ കുറെ മെമ്മറീസിലേക്ക് തിരിച്ചുപോയി. അപ്പൊ താങ്ക് യു അബിൻ ഫോർ ആസ്കിംഗ് ദ സോങ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു മലയാളം പാട്ടും അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് അല്ല തമിഴ് പാട്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ചിടാനായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർ ജി ഹീരാണോ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. സോ വാട്സപ്പിൽ വന്ന 1-2 മെസ്സേജസ് നമുക്ക് എടുക്കണം. ഹായ് അഹല്യ FM, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് ക്രോണിക് ബാച്ചലർ സിനിമയിലെ ശിലയിൽ നിന്നും സോങ് വെച്ചു തരാമോ? ഡെഡിക്കേഷൻ മൈ ഫ്രണ്ട് ആകാശ്. അപ്പൊ അരുൺ ആകാശിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ശിലയിൽ നിന്നും ഉണരുമീ, വോട സോങ് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് കേൾക്കാത്തവരായിട്ടും അല്ലെങ്കിൽ ഇപ്പോഴും എൻജോയ് ചെയ്യാത്തവരായിട്ട് ആൾക്കാരുണ്ടാവാനുള്ള സാധ്യതയില്ല. ക്രോണിക് ബാച്ചലർ എന്ന് പറയുന്ന അത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒരു സിനിമ, ആൻഡ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് വൺ ആൻഡ് ഓൺലി ദീപക് ദേവാണ്. ഒരു ഒരു എന്താ പറയുക, ഒരു ഇലക്ട്രോണിക് മ്യൂസിക്കും അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി കണ്ടത് ശരിക്കും ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലൂടെയും അതിലുള്ള പാട്ടുകളിലൂടെയൊക്കെ ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടുള്ള ഒരു ദീപക് ദേവ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ. എന്തായാലും ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയനാണ്. വിജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ നമുക്ക് ഹലോ അഹല്യ FM, ഞാൻ വിജയൻ കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ്. എനിക്ക് ഇന്ന് പിച്ചക്കാരൻ എന്ന സിനിമയിലെ 100 സാമികൾ ഇരുന്നാലും ഈ പാട്ട് വല്ലടി രമേശ്, ജയേട്ടൻ, ശശി, കുട്ടൻ, വിജയൻ ഗോപി, സൂരജ്, മുരുകേശൻ, ഓട്ടോ ഷെരീഫ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിജയൻ ചേട്ടൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ട് 100 സാമികൾ എന്ന് പറയുന്ന നമ്മുടെ വിജയ് ആന്റണിയുടെ സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, പിച്ചേക്കാരൻ. ഈ ഒരു സിനിമേനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പിച്ചേക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ ഇടരുത് എന്ന് പലരും ഇൻഡസ്ട്രിയിൽ നിന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, വേണ്ട വേണ്ട ഈ സിനിമയ്ക്ക് ഈ ടൈറ്റിൽ ഇടണ്ട. പക്ഷെ വിജയ് ആന്റണിക്ക് ചില കാര്യങ്ങൾ ചെറിയൊരു ഒരു ഒരു എഡമെന്റ് ആണ് പുള്ളിക്കാരൻ, പക്ഷെ എനിക്ക് തന്നെ വേണം ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ടൈറ്റിൽ അത്രയും ആപ്റ്റാണ് എന്ന് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് പല ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ഇതേ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ ശിലയിൽ നിന്നും അതുപോലെ തന്നെ വിജയ് ആന്റണിയുടെ പിച്ചൈക്കാരൻ എന്ന സിനിമയിൽ നിന്ന് 100 സാമികൾ. അപ്പൊ ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും ഈ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ആൻഡ് ഇതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് ആകാശവാണി വാർത്തകളായിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വന്നിട്ടുള്ള ബാക്കി റിക്വസ്റ്റുകൾ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ. 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ് ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ് ഓൺ അഹല്യ FM 90.4. ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് ഈ 12 മണി 22 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യുന്നത്. ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
4: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட், சின்ஸ் 1962.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
7: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
8: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ

0: ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. യു പി ഗേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ച് 9 പേർ മരിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖമറിയിച്ചു. ഒമാന്റെ കിഴക്കൻ തീരത്ത് MV ബ്രാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഷുവിൽ റോഷിബീന ദേവിക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിൽ ഗ്രേറ്റർ നോയിഡയിൽ സ്ലീപ്പർ ബസിന് തീപിടിച്ച് 9 പേർ മരിച്ചു. യമുന എക്സ്പ്രസ് വേയിൽ ദയാൻപൂർ ഗ്രാമത്തിന് സമീപം രാത്രിയാണ് സംഭവം. 35 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. എമർജൻസി എക്സിറ്റിലൂടെ മറ്റ് യാത്രക്കാർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച നേതാക്കൾ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ഒമാന്റെ കിഴക്കൻ തീരത്ത് MPK ഡാപ്പോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ എംബസി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ഒമാനുമായി ചേർന്ന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ ഭരണകൂടത്തിന്റെ സഹകരണത്തിന് മന്ത്രാലയം നന്ദി അറിയിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാരിടൈം മികവ് ശക്തിപ്പെടുത്തുന്നു എന്നതാണ് 2026-27 വർഷങ്ങളിലെ പ്രമേയം. സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സമുദ്രമേഖല രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് മുൻഗണന എന്നീ ഉറച്ച കാഴ്ചപ്പാടിലൂടെയാണ് ഈ രംഗത്തെ വളർച്ചയെന്ന് ലോക മാരിടൈം ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ടൂറിസം വാണിജ്യ മേള കേരള ട്രാവൽ മാർട്ടിന്റെ 12-ാം പതിപ്പിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി MDJ മുഖ്യാതിഥിയാകും. നാളെ മുതൽ ഈ മാസം 27 വരെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ മാർട്ടിന്റെ ഭാഗമായി ബിസിനസ് കൂടിക്കാഴ്ചകളും പ്രദർശനവും നടത്തും. ESI വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളും CHR പ്രദേശങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയ നിർദ്ദേശങ്ങൾ സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 8,590 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ 98 വില്ലേജുകൾ എന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ജനങ്ങളുടെ താമസസ്ഥലങ്ങളും ജീവനോപാധികളും സംരക്ഷിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ഉത്തരവാദിത്തമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും MP പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പറഞ്ഞു. പരിസ്ഥിതി ലോല മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗൌരവതരമാണെന്നും ഇത് കോൺഗ്രസ് ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും പ്രിയങ്ക വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തി വിഷയം വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1,068 കോടി രൂപയാണ് അനുവദിച്ചത്. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ BACB സ്യൂട്ട് 3.0 നാളെ മന്ത്രി രമേശ് ചെന്നിത്തല തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് BACB സ്യൂട്ട് 3.0. രേഖകളുടെ മികച്ച പരിശോധനാ സംവിധാനം, ഡേറ്റ സുരക്ഷിതത്വം, നിർവഹണ വേഗം, ഉദ്യോഗസ്ഥ തലത്തിലെ കാര്യക്ഷമമായ മേൽനോട്ടം തുടങ്ങിയവയാണ് പുതിയ സംവിധാനത്തിന്റെ സവിശേഷതകൾ. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് 2 ദിവസത്തെ പരിപാടി നാളെ സമാപിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള ആവശ്യമായ തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിക്കും. അദാനി വിഴിഞ്ഞം തുറമുഖവും പരിശീലന പരിപാടിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാന

0: ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന മേള ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററിലാണ് സംഘടിപ്പിക്കുന്നത്. GST ഉൾപ്പെടെ പൊതുവിഭാഗത്തിന് 590 രൂപയും വിദ്യാർത്ഥികൾക്ക് 354 രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ്. ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിശ്വനാഥ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിലെ എച്ചി നഗോയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5th ദിവസം വനിതകളുടെ 60 കിലോ വിഷുവിൽ റോഷിബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനയായിരുന്നു എതിരാളി. ഏഷ്യൻ ഗെയിംസിൽ റോഷിബീന നേടുന്ന തുടർച്ചയായ 3rd മെഡലാണിത്. സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ ജോഷ്ന ചിന്നപ്പയും വേരവൻ സെന്തിൽകുമാറും നാളെ ക്വാർട്ടർ ഫൈനലിൽ ഫിലിപ്പീൻസിനെ നേരിടും. മിക്സഡ് സ്കേറ്റ് ഫൈനലിലേക്ക് അനജിത് സിംഗും പരിനാസ് ധാരിവാളും യോഗ്യത നേടി. ശ്രീജ അകുലിയും സിൻഡ്രല ദാസും ടേബിൾ ടെന്നീസ് വനിതാ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ടീമിന്റെ നിശ്ചയദാർഢ്യവും അതിജീവന ശേഷിയും പോരാട്ട വീര്യവുമാണ് മികച്ച നേട്ടത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുരുഷന്മാരുടെ സ്കിറ്റ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ അനജിത് സിംഗ് നരുക്ക, ഭൗതേക് സിംഗ് ഗിൽ, മൈരാജ് അഹമ്മദ് ഖാൻ എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇവരുടെ ഏകാഗ്രതയും ടീം വർക്കും മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡൽഹിയിൽ 65th U17 സൂപ്പർദോ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ കേരളവും പഞ്ചാബും ഏറ്റുമുട്ടും. വൈകിട്ട് 6 മത്സരം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് നേപ്പാൾ.
2: U17 ദേശീയ സൂപ്പർദോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം അത്താണിക്കൽ MIC EMHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സൂപ്പർദോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. 6 ടീം നേടിയത് 28 വഴങ്ങിയത് 3 മാത്രം. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HS ആണ് സൂപ്പർദോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
1: കോഴിക്കോട് 62nd സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് നാളെ വൈകിട്ട് മന്ത്രി OJ ജിനീഷ് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാന വേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, DDE, ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും LP ക്ലാസ് മുതൽ പാഠഭാഗങ്ങളിൽ ലഹരികൾക്കെതിരെ പ്രബോധന ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നും കേരള മദ്യ നിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് EHAD കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് മന്ത്രി MLIJU നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. നിയമസഭാ സബ് കമ്മിറ്റിയുടെ 6 ഫാം സന്ദർശനവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾ അട്ടിമറിച്ചതായി ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ M. ഗീതാനന്ദൻ കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ആദിവാസി പുനരധിവാസ മിഷൻ ഉദ്യോഗസ്ഥരുടെയും 6 ഫാമിംഗ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലാ ഫയൽ അദാലത്ത് മറ്റന്നാൾ നടത്തും. തൃശൂർ കാൻഡിയൻ സിവിലിയൻ സ്കൂളിൽ രാവിലെ 7:45 മുതലാണ് അദാലത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. UP ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ച് 9 മരിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖമറിയിച്ചു. ഒമാന്റെ കിഴക്കൻ തീരത്ത് MV കേപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഷുവിൽ റോഷിബീന ദേവിക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സോ നമ്മളങ്ങനെ ആകാശവാണി വാർത്തകൾക്കൊക്കെ ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാവുന്നതാണ്. ആൻഡ് അതിന് മുൻപ് എനിക്ക് കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ആ മെസ്സേജുകളൊക്കെ ഞാനൊന്ന് റാൻഡമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ടുപേരെ ചൂസ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ഹായ് ഹീര, മൂവി ലവ് ബേർഡ് സോങ് മലർകളെ മലർകളെ ബൈ ശാന്തി സുമേഷ് ആണ് അല്ലെ പുള്ളിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശാന്തി സുമേഷിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ് മലർകളെ മലർകളെ അല്ലെ. അപ്പൊ ഈ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത് ആരാണ്, ഹലോ ഹീര സുഖമല്ലേ, ഞാൻ സ്വാതി ഫ്രം നമ്പുള്ളിപ്പുറ മുണ്ടൂർ പാലക്കാട്. എനിക്ക് ഷാരിക്കെ നിന്നെ കാണാൻ ഫ്രം ദ മൂവി രാക്കിളി പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തരും, തന്നിരിക്കും. ഓക്കെ, അപ്പോ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഷാരിക്കെ നിന്നെ കാണാൻ, അതുപോലെ തന്നെ മലർകളെ. ഈ രണ്ട് പാട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആവാനുള്ള സാധ്യതയുള്ള പാട്ടുകളാണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുന്നൊരു പാട്ടുകളല്ല അല്ലെ. അപ്പൊ എന്തായാലും AR റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഷാരികയെ നിന്നെ കാണാൻ, അല്ല സോറി, മലർകളെ എന്ന് പറഞ്ഞ പാട്ടും അതേപോലെ ഷാരികയെ നിന്നെ കാണാൻ രാക്കിളി പാട്ട് എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ജ്യോതികയൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ള ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു തരാനാണ് ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ 12 മണി മുതൽ 2 മണി വരെ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടുകൾ വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. ഒപ്പം മൂവിംഗ് കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ആരുടെങ്കിലും ഡിയർ വൺസ് ആരെങ്കിലും ഉണ്ട്, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഈ മൊമെന്റിൽ തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. സോ വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 55 മിനിറ്റും കഴിയുമ്പോൾ നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യാണ്. അഹലി എഫ് എം 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ ആർ ജി ഹീരാണ്. സോ എന്റെ കൂടെ ഉള്ള അടുത്ത കോളർ ആരാണ്? ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഞാൻ ദിനേശ്.
1: ദിനേശ് കാസർഗോഡ് നിന്നാണോ? ആഹാ, എന്താണ് കാസർഗോഡ് വിശേഷം?
2: കാസർഗോഡ് ഇന്ന് മഴ ഉണ്ടായിരുന്നു, രാവിലെ
1: മഴ ഉണ്ടോ?
2: ആ മഴ.
1: ആഹാ, അടിപൊളി. ദിനേശ് എന്താ ഒരു ഒരു വിഷമം പോലെ, ഭയങ്കര എനർജി ഇല്ലാതെ സംസാരിക്കണല്ലോ. എന്താ
2: മഴ?
1: മഴ ആയോണ്ടാണോ? ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് മഴയൊക്കെ ആയിട്ട് കേൾക്കാൻ തോന്നുന്നത്?
2: ഇന്ന് സൺഡേ ഹോളിഡേസ് പാട്ട്.
1: മഴ പാടും കുളിരായി ആ പാട്ട്. ഓക്കെ, ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ്
2: ചെയ്യണ്ടേ?
1: ആരുമില്ലേ ദിനേഷ്? ഡെഡിക്കേറ്റ് ചെയ്യണ്ട ഈ പാട്ട് ആർക്കാ നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ?
2: എല്ലാ കേൾക്കുന്ന
1: ഓക്കെ, ശരി, എല്ലാവർക്കും വേണ്ടി നമുക്ക് പാട്ട് വെച്ചുകൊടുക്കാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ദിനേഷ് ആണ് കാസർഗോഡ് നിന്ന് നമ്മൾ വിളിച്ചത്. അപ്പൊ അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടെന്നാ പറയണേ, ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല. ഏതായാലും ദിനേഷിന് വേണ്ടി നമ്മൾ മഴ പാടും കുളിരായി എന്ന് പറയുന്ന പാട്ട് അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും ചേർന്ന് പാടിയിട്ടുള്ള സൺഡേ ഹോളിഡേ എന്ന സിനിമയിലെ ഈ പാട്ടാണ് ചോദിച്ചത്. എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് ആരാണ് എനിക്ക് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. കുറേ മെസ്സേജസ് ഉണ്ട്, ഞാൻ റാണ്ടമായിട്ടൊന്ന് ചൂസ് ചെയ്യാണ്. ഹലോ അഹല്യ, എനിക്ക് ജി വി പ്രകാശ് കുമാറിന്റെ നല്ലൊരു പാട്ട് വെച്ച് തരാമോന്ന് റഹ്മത്താണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റഹ്മത്ത് എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം. അപ്പോൾ ജി വി പ്രകാശ് കുമാറിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ വിശ്വനാഥൻ ആൻഡ് സൺസിൽ നമുക്ക് പട്ടാമ്പൂച്ചി എന്ന് പറഞ്ഞ പാട്ട് എന്തായാലും കേൾക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ, ഒരു മലയാളം സോങ്ങും ഒരു തമിഴ് സോങ്ങാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4 ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ വാട്സപ്പും സെയിം നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ആ നമ്പറിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി സൺഡേ ഹോളിഡേ ആൻഡ് വിശ്വനാഥൻ ആൻഡ് സൺസ് നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കാനുള്ള സമയമാണ് ഇൻസ്റ്റന്റ് പാട്ടില്. ഇനി 1 മണിക്കൂറും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പൊ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാ നോക്കാം. ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ,
1: കേട്ടില്ല. ഇതാരാണ്?
2: വണ്ടിത്താവളത്തു
1: നിന്ന് ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഫൈസൽ.
1: ഫൈസൽ ഭയങ്കര തിരക്കിലാണല്ലോ നിക്കുന്നത്, ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എവിടെയാ നിക്കുന്നേ? നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലോന്ന്.
2: ബഹളം പറഞ്ഞ ഇപ്പോൾ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നു.
1: ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഫൈസലേട്ടന് ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നേ?
2: ദിലീപിന്റെ പടം.
1: ഏത് പടം?
2: മലയാളി പെണ്ണെ.
1: മലയാളി പെണ്ണെ, നമ്മുടെ കാര്യസ്ഥ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. അതെ. ഇത് ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണതെന്ന് കൂടി പറയണം. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറയണം.
2: ഫാമിലിക്ക്, ഫ്രണ്ട്സിന്.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു തരാം കേട്ടോ.
2: പരിപാടിയൊക്കെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു.
1: ആണോ, ഇഷ്ടപ്പെട്ടോ? അയ്യോ, എനിക്ക് ഒന്നും കേൾക്കുന്നില്ല.
2: റേഞ്ച് ഇല്ലാണ്ടായി.
1: ആ ശരി ശരി. അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ? ശരി, അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ ഫൈസലേട്ടനാണ് നമ്മൾ വിളിച്ചത് വണ്ടിത്താവളത്തു നിന്ന്. അപ്പൊ ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് കാര്യസ്ഥൻ എന്ന സിനിമയിലെ മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും ആ പാട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ അടുത്ത പാട്ട് എന്നെ നേരത്തെ രമ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സുമതിക്കും രാജേഷിനും വേണ്ടിയിട്ടാണ് രമ ചേച്ചി പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പാട്ട് ഏത് സിനിമയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജകുമാർ എന്ന് പറഞ്ഞൊരു സിനിമ. എനിക്ക് തോന്നുന്നു 1994 ഇറങ്ങിയ ഒരു സിനിമയാണ് നമ്മുടെ ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള ചിത്തഗത്തി പൂക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. അപ്പൊ ഈ പാട്ടാണ് രമ ചേച്ചി സ്പെഷ്യലായിട്ട് സുമതിക്കും രാജേഷിനും വേണ്ടി വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് അഹലി FM 90.4. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. 8281509000 സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണോ, ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അഹലി FM 90.4 എന്ന് പറഞ്ഞ പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ കൂടെ RJ ഹീരയാണോ ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ
1: ഹലോ, മഹേശ്വരി, സുഖാണോ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് തുള്ളാതെ മണം തുള്ളും ആ പാട്ടില് ഇന്നിസൈ പാട് വരും, പാട്ടർക്ക് പൂർവമില്ല ആ പാട്ടാണ്.
1: ഇന്നിസൈ പാടി വരും അതല്ലേ? എന്താ ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
2: അത് വിജയന് ഇഷ്ടം.
1: വിജയ് ഫാൻ ആണോ?
2: അതെ.
1: ശരി, ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
2: പുത്തമ്പാറ സൂപ്പർ മാർക്കറ്റാണ്.
1: ഓക്കെ, സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാവർക്കും വേണ്ടി പാട്ട് കേക്കാട്ടോ. ഓക്കെ, ബൈ. അപ്പൊ മഹേശ്വരിയാണ് വിളിച്ചത്. മഹേശ്വരിയുടെ സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിസൈ പാടി വരും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അവിടെ എത്ര നാളായി പാട്ട് കേട്ടിട്ട്. അപ്പൊ എന്തായാലും ഈ സിനിമയിന്ന് ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ അയച്ചിട്ടുള്ളത് ആരാ നോക്കട്ടെ. ഹായ് ഹീര, ഞാൻ ജയകൃത്യനാണ്. സോങ് മുസ്കുരാനെ മൂവി സിറ്റി ലൈറ്റ്സ് അർജീത് സിംഗ് സോങ് വെച്ചുതരും. അയ്യോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് കൂടുതൽ ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുസ്കുരാനെ കീവജ എനിക്ക് തോന്നുന്നു നമ്മുടെ അർജീത് സിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുള്ള ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. മുസ്കുരാനെ കീവജ തും ഹോ. ആഹാ, എന്തൊരു പാട്ടാണ്. എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ് ദിസ് സോങ് എന്ന് പറയേണ്ടി വരും എനിക്ക്, കാരണം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000. ഇനി വളരെ കുറച്ച് സ്ലോട്ടുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ ചോദിച്ചോളൂ. ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1:30 ആയിരിക്കുകയാണ്. ദിസ് ഇസ് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. അപ്പൊ നമുക്കത് വാട്സപ്പിൽ ഒന്ന് രണ്ട് മെസ്സേജസ് ഉണ്ട്, നമുക്കത് വായിക്കണ്ടേ? ആരാണ് നോക്കട്ടെ. ഹായ്, ഐ എം ഷിജു ഫ്രം കിളിച്ചുണ്ടൻ മാമ്പഴം. സോങ് കസവിന്റെ തട്ടമിട്ട്. കസവിന്റെ തട്ടമിട്ട്, ഓ നല്ല പാട്ടാണ് കേട്ടോ. താങ്ക് യു. ആൻഡ് അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ, എനിക്ക് ഇനിയും കുറെ മെസ്സേജസ് ഉണ്ട് വായിക്കാൻ, എന്നാലും ഞാൻ റാണ്ടമായിട്ടൊന്ന് ചൂസ് ചെയ്യാൻ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ഋഷികേഷ് ഫ്രം പാലക്കാട് മുണ്ടൂർ. എനിക്ക് രാവണപ്രഭു ഫിലിമിലെ അറിയാതെ അറിയാതെ എന്ന സോങ് വെച്ച് തരുമോ? പിന്നെന്താ, ആരും അറിയണ്ട് ഞാൻ പാട്ട് വെച്ചുതരും. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ രാവണപ്രഭു സിനിമയിൽ അറിയാതെ അറിയാതെ. അത്രയും ഭംഗിയായിട്ട് ഫ്ലൂട്ടും അത് പിന്നെ നമുക്ക് വോയിസിന്റെ പിന്നെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ജയചന്ദ്രനും ചിത്രചേച്ചിയും കൂടെ അങ്ങ് ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയിട്ടുള്ള രണ്ട് പാട്ടുകളാണ് ഇത്. അപ്പം എന്തായാലും താങ്ക് യു ഫോർ ആസ്കിങ് ദീ സോങ്സ് എന്ന് തന്നെ പറയട്ടെ, കാരണം മിക്ക ആൾക്കാർ ചോദിക്കുന്നത് എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എന്തായാലും വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ള കസവിന്റെ തട്ടം, അതുപോലെ തന്നെ അറിയാതെ അറിയാതെ എന്ന് പറഞ്ഞ ഈ രണ്ട് പാട്ടുകളാണ് ഇതേ മലയാളം ട്രാക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റന്റ് പാട്ടിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്തോളൂ. ഇനി വളരെ കുറച്ച് സ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ. സോ വേഗം വേഗം പാട്ടുകൾ നമുക്ക് കേൾക്കാം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ഒന്നും കൂടെ ഞാൻ നമ്പർ പറഞ്ഞുതരാം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8 1 5 0 9 0 0. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണോ അഹലി എഫ് എം 90.4. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ട്രാക്ക് കുറച്ച് നാളായി കേട്ടിട്ട് എന്തായാലും കേൾക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം. സോ സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ദേ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ഇവിടെ തീരുകയാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. എനിക്കറിയാം കുറേ പേരുടെ റിക്വസ്റ്റും മെസ്സേജസും ഞാൻ എടുത്തിട്ടില്ല, ബട്ട് ഡോണ്ട് വറി, ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നമുക്ക് അവസരം കൊടുക്കേണ്ടത്, അതുകൊണ്ട് വിട്ടുപോകുന്നതാണ് കേട്ടോ. എന്തായാലും സമയം ദേ ഇങ്ങനെ പോയി. 2 മണിക്കൂർ, അതായത് 12 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ജേണി 2 മണിക്കൂറാണ് അല്ലെ. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരാം എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് ആർ ജി ഹീറയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജേണി അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്തായാലും ഒന്ന് രണ്ട് റിക്വസ്റ്റും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. എന്നെ പ്രിയ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണിൽ എന്ത കാതൽ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉറപ്പായിട്ട് ഞാൻ ആ പാട്ട് വെച്ച് വരും. SPB യുടെ ബർത്ത്ഡേയും കൂടെയാണ് നാളെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർമ്മ ദിവസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിനെ ഈ ഒരു മൊമെന്റിൽ ഓർക്കുകയാണ്. ആൻഡ് അതേപോലെ തന്നെ കണ്ണദാസൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചത് ബാഹുബലി സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ അടുത്ത മെസ്സേജ് നമുക്ക് ശ്രീധരൻ ചേട്ടനാണ്. ശ്രീധരൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ദില്ലഗി നീ ദി ഹവ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. കിഷോർ കുമാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഹിന്ദി ട്രാക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ടുകളൊക്കെ ആയിരിക്കും ദേ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഇനി റിക്വസ്റ്റുകൾ എടുക്കാത്ത ആളുകളൊന്നും വിഷമിക്കേണ്ട, ഇനി വരുന്ന ദിവസങ്ങളിൽ ആ റിക്വസ്റ്റുകളൊക്കെ എടുക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ്, കീപ് ലിസണിംഗ് ടു ഹലി എഫ് എം 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ദിസ് ഇസ് ആർ ജി ഹീറ സൈനിങ് ഓഫ്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
5: എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണകാലത്തെ അനശ്വര ഈണങ്ങളാൽ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ശ്യാം. സാമുവൽ ജോസഫ് എന്ന പേരിൽ ജനിച്ച് സംഗീത ലോകത്ത് ശ്യാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീത യാത്ര ആരംഭിച്ചത്. പിന്നീട് MS വിശ്വനാഥൻ, സലീൽ ചൗധരി, അങ്ങനെ ഒരുപാട് ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. മെലഡി ആയിക്കോട്ടെ, പാശ്ചാത്യ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം സമന്വയിപ്പിച്ച് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ തലമുറകളെ തന്റെ ആസ്വാദനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഈണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ശ്യാം കമ്പോസ് ചെയ്ത്, യേശുദാസ് പാടി, ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, അഭിനിവേശം എന്ന സിനിമയിലെ സന്ധ്യതനമ്പലത്തിൽ എന്ന മനോഹരമായ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ, ശരത് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമയിൽ ആര് പാടണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുദാസ്. പക്ഷേ യേശുദാസ് ആണ് പാടാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പാട്ടുപാടാനായിട്ട് വരാൻ സാധിച്ചില്ല. പകരം ആരെ പാടിപ്പിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പി ജയചന്ദ്രൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം ട്യൂണൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടെ, കോറസിന്റെ സഹായത്തോടെ ഒരു പുതിയ മ്യൂസിക്കൽ അനുഭവം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു മാന്യശ്രീ വിശ്വാമിത്രനിലേത്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് പി ജയചന്ദ്രനും എസ് ടി ശശിധരനും ജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ശ്യാം എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആദ്യം ട്യൂൺ ചെയ്ത് പിന്നീട് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് ശ്യാം എന്ന സംഗീത സംവിധായകൻ തുടർന്നു വന്നിരുന്നത്. സിറ്റുവേഷൻ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്, ആ ലിറിസിസ്റ്റിന്റെ സ്റ്റൈലിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ ഒരു പാട്ട് കൊടുക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനോട് എപ്പോഴും പറയുമായിരുന്നു, വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന്. പക്ഷെ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്തതിന് ശേഷം വരികൾ എഴുതിയവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്യൂണിടാൻ പേടിച്ച് ചെയ്തൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നതുകൊണ്ട് തന്നെ പാട്ട് എഴുതാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പാട്ട് എഴുതിക്കോളൂ എന്ന് ധൈര്യം കൊടുക്കുകയും ദേവദാരു പൂത്തു എന്ന ഗാനം മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്. ഓൺലി ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഐ വി ശശി എന്ന സംവിധായകനോടൊപ്പം 40-ലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. എന്നാൽ ഐ വി ശശി സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഈ പാട്ട് വേണമെന്ന് വളരെ പർട്ടിക്കുലറായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം കൈകടത്തലുകൾ നമ്മൾ പല പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായി കാണാറുണ്ട്. പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്യാം എന്ന സംഗീത സംവിധായകൻ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് പോലെ തന്നെ വന്നൊരു പാട്ട് തന്നെയാണ് കേളിലൂലം എന്ന ഗാനം. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ട്യൂണിലുള്ള രണ്ട് പാട്ടുകളാണ് ഒരേ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പാട്ട് ജാനകിയമ്മ പാടുമ്പോൾ മറ്റൊരു പാട്ട് യേശുദാസ് സാറാണ് പാടുന്നത്. അങ്ങനെ പാരലലി രണ്ട് പാട്ടുകൾ ഒരേ പാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പാട്ട് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഒരു എക്സ്പെരിമെന്റൽ സോങ്ങുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ബിച്ചു തിരുമല വരികൾ എഴുതി കെ ജെ യേശുദാസും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട് ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

0: നരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9 September 2026.

പരിപാടികളിലായിക്കോട്ടെ, നമ്മുടെ ഒരു ആഘോഷ പരിപാടികളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഫാസ്റ്റ് മലയാളം സോങ്ങുകൾ അല്ലെങ്കിൽ കൂടുതൽ നൃത്തമുള്ള പാട്ടുകൾ കേൾക്കാൻ എന്നും ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ. അദ്ദേഹവും അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. മെലഡിയും ഋതവും രണ്ടും വേണം. അദ്ദേഹം മാതാപിത എന്ന് പറയുന്നത് പോലെ തന്നെ മെലഡിയും ഋതവും, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമേ മ്യൂസിക് നിലനിൽക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മധുര കിനാവിൻ പോലുള്ള മനോഹരമായ അടിച്ചുപൊളി ഗാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ രണ്ടു കൈ നീട്ടി ഈ പാട്ടിനെയും പ്രേക്ഷകർ സ്വീകരിച്ചു. ശോഭന ആൻഡ് റഹ്മാൻ, നായിക നായകന്റെ വളരെ വ്യത്യസ്തമായ ഡാൻസ് സ്റ്റെപ്പുകളും നമ്മൾ ഈ സിനിമയിൽ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ആ സിനിമയ്ക്കനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഗാനം, അതിപ്പോഴും മലയാളികളേറെ ആവശ്യപ്പെടുന്ന ഒരു ഗാനമായി തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആ പാട്ടിന്റെ ഒരു വിജയം. ബിച്ചു തിരുമല വരികളെഴുതി കാണാൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ പാട്ട് ഒരു മധുര കിനാവിൻ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും ഈ BGM മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലെ. അത്രമാത്രം നമ്മളിലേക്ക് ഹിറ്റ് ചെയ്ത ഒരു BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത തീം മ്യൂസിക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് സംഗീത സംവിധായകൻ ശ്യാമിനോട് ചോദിക്കുമ്പോൾ അത് ദൈവമായിട്ട് തന്നു എന്ന് പറയാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. പടം നമ്മുടെ മുന്നിൽ ഇട്ടുതരുന്നു, അവിടെ തന്നെ വെച്ച് ആ പാട്ടുകൾക്ക് നോട്ട്സ് എഴുതി അതിന്റെ കൃത്യമായ ട്യൂൺ കൊടുത്ത് അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. വലിയ ഹാർഡ് വർക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഹാർഡ് വർക്കാണ്. മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു വർക്ക്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന തോട്ടിൽ നിന്നാണ് ഈ നമ്മൾ കേൾക്കുന്ന CBI ഡയറി കുറിപ്പിലെ ആ പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയായിരിക്കും. പക്ഷേ CBI ഡയറി കുറിപ്പിലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഗാനമാണ് പ്ലേ ചെയ്യുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. KS ചിത്ര പാടിയ പൂമാനമേ എന്ന ഗാനം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമിന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാം എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ എഫ്എമ്മിൽ ആർ ജി ഹീര. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാട്ടുകളായിരിക്കും വമ്പൻ ഹിറ്റുകളായി മാറുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമായിരുന്നു കാത്തിരിപ്പു. എന്നാൽ ആ പാട്ട് ഒരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. സീമ എന്ന നായിക, ഒരു കുട്ടി, ഇവരെ രണ്ടുപേരുമാണ് നമ്മൾ ഈ പാട്ടിൽ സ്ക്രീനിൽ കാണുന്നത്. അവരുടെ ആ ഒരു ബോണ്ടിനെ ഏറ്റവും മനോഹരമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സിമ്പിളായി നമ്മളിലേക്ക് എത്തിച്ച ഒരു മനോഹര ഗാനം. വളരെ ലളിതമായൊരു ഗാനം, അത് വളരെ ലളിതമായി തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആരൂഢം എന്ന സിനിമയിൽ എസ് ജാനകി പാടി കാവാലം വരികൾ എഴുതിയ ഈ മനോഹര ഗാനം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സത്യനന്ദിക്കാട് സിനിമകളിലും നമ്മൾ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് മനോഹര ഗാനങ്ങൾ കേട്ടു. വൈശാഖ സന്ധ്യ എന്ന ഗാനം ഞാൻ പറയേണ്ട കാര്യം തന്നില്ല. അത് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും നെഞ്ചോട് ചേർക്കുകയും ഇന്നും ആ ഗാനവും അതിന്റെ ട്യൂണും റീൽസിലും ഒക്കെ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു പാട്ടാണ്, നാടോടിക്കാറ്റിലെ കരകാണാ കടലല മേലെ എന്ന ഗാനം. എനിക്കൊന്ന് വൈശാഖ സന്ധ്യ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടിയാണിത്. ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഒരു കടല്, ഒരുപാട് പേരുടെ യാത്ര, സ്വപ്നങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനം എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസും സി യു ആന്റോയും ചേർന്നിട്ടാണ് ഈ മനോഹര ഗാനം പാടിയിട്ടുള്ളത്. ശ്യാം കമ്പോസ് ചെയ്ത് നാടോടിക്കാറ്റ് സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേരളത്തിൽ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു സിനിമ അങ്ങാടി. ഈ സിനിമയിലെ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ശ്യാം എന്ന സംഗീത സംവിധായകൻ ഇടിച്ചു കയറിയത് ഇതിലെ പാട്ടുകളിലൂടെയായിരുന്നു. പാവാട വേണം, മേലാട വേണം, എനിക്ക് തോന്നുന്നു മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ പറയുന്ന പല പാട്ടുകളിൽ ഒന്നാണ് ഇത്. ആൻഡ് ഈ സിനിമ വൺ ഹിറ്റായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റേഴ്സിലൊക്കെ ഒരു ഗ്യാപ് ഫില്ലറായി പലപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സിനിമ, അത്രയും തന്നെ ആൾക്കാർ സ്വീകരിച്ച പാട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ അനശ്വരമായ ഒരു കോൺട്രിബ്യൂഷൻ. ആൻഡ് ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി, യേശുദാസ് പാടി, ശ്യാം കമ്പോസ് ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ പാവാട വേണം എന്ന ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ തീരുകയാണ്. പക്ഷെ മറ്റൊരു ദിവസം പാട്ട് കഥകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ തിരിച്ചു വരും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന ഉണ്ട് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? നമ്മൾ പ്രതിദിനം 6 മുതൽ 8 മണിക്കൂർ വരെയും ഏറ്റവും അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കിടപ്പ് മുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ചാണ്. അത് വേറെ ആരുമല്ല, വേറെ ഒന്നുമല്ല, നമ്മുടെ ഒക്കെ ഫേവറേറ്റ് പില്ലോസ് ആണ്. പില്ലോസ് ആൻഡ് പില്ലോ കവറുകളെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതെന്താന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിന് സുഖവും നല്ല ഉറക്കവും നൽകാൻ തലയിണകൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന തലയിണ മാറ്റുന്നത് ഉറക്കത്തെ ബാധിക്കുമെന്ന ഒരു പേടി കാരണം പലരും വർഷങ്ങളോളം ഒരേ തലയിണ തന്നെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ തലയിണയും കവറും മാറ്റിയില്ലെങ്കിൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാനല്ലാട്ടോ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പ്രമുഖ

ഫിസിഷ്യനായ ഡോക്ടർ കുനാൽ സൂദ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഒരു ശീലം നമ്മളെ ഏതൊക്കെ രീതിയിലാണ് രോഗികളാക്കുന്നതെന്നും അതിൽ നിന്ന് സ്വയം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാൻ ആട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 ആട്ടോ. ഒരു തലയിണ കാലങ്ങളോളം മാറ്റാതെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തലയിണയിൽ തല വെച്ചുറങ്ങുമ്പോൾ ശരീരത്തിൽ നിന്നുള്ള വിയർപ്പ്, എണ്ണമയം, ചർമ്മത്തിലെ മൃദുകോശങ്ങൾ എന്നിവയൊക്കെ തലയിണയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ മൃദുകോശങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഡസ്റ്റ് മൈറ്റ്സ് പെരുകുന്നത് കടുത്ത അലർജിക്ക് കാരണമാകാറുണ്ട് എന്ന് ഞാനല്ലാട്ടോ, ഡോക്ടേഴ്സ് ആണേ പറയുന്നത്. ഇതോടൊപ്പം തന്നെ വൃത്തിയില്ലാത്ത തലയിണ കവറുകൾ ഉപയോഗിക്കുന്നത് വഴി ചർമ്മത്തിലെ ബാക്ടീരിയസിന്റെ അണുബാധകൾ ഉണ്ടാകാനും ചർമ്മത്തിലെ പാടുകൾ എന്നിവ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ അഴുക്കളും ബാക്ടീരിയകളും പെരുകുന്നതിനെ കുറിച്ച് സംസാരിച്ചു, ശരിയല്ലേ? ഇനി ഇത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെയും ശരീരഘടനയും എങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായി ഒന്ന് അറിഞ്ഞു വെച്ചാലോ. നിങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തുടർച്ചയായ തുമ്മലോ മൂക്കടപ്പോ കണ്ണിന് ചൊറിച്ചലോ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ അതിന്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ തലയണ തന്നെയാണ്. അതിൽ യാതൊരു വിധ തർക്കവുമില്ല. വൃത്തിയില്ലാത്തതും കാലപ്പഴക്കം ചെന്നതുമായ തലയണകൾ ഉപയോഗിക്കുന്നത് വഴി അലർജിയും മറ്റു അണുബാധകളും വരെ വേഗത്തിൽ ശരീരത്തിൽ പടരാൻ ഇടയാകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് കേട്ടോ. ഇതോടൊപ്പം അത്ര തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തലയണയുടെ ആകൃതി എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായി ഒരേ തലയണ വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിലെ പഞ്ഞി അഥവാ ഫില്ലിങ്ങുകൾ അമർന്നു പോവുകയും അതിന്റെ സ്വാഭാവിക ആകൃതി നഷ്ടപ്പെടുകയും ചെയ്യും. ആകൃതി നഷ്ടപ്പെട്ട തലയണയിൽ തല വെച്ചുറങ്ങുമ്പോൾ കഴുത്തിലെ എല്ലുകൾക്കും നട്ടെല്ലിനും കൃത്യമായ സപ്പോർട്ട് ലഭിക്കാതെ വരും. ഇത് കഴുത്തിലും തോൾ ഭാഗത്തും കടുത്ത വേദന ഉണ്ടാക്കുകയും ഉറക്കത്തെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ കേൾക്കുമ്പോ ഇനിയിപ്പോ ഇതിനെന്തായിരിക്കും ഒരു പരിഹാരം? ഇതല്ല എല്ലാരും ഇപ്പൊ മനസ്സിലാലോചിച്ചോണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം ഇല്ലാത്തതല്ല, പരിഹാരമുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടേ ഡോക്ടർ അഹല്യയിലെ പ്രോഗ്രാം എന്ന് ഞാനിവിടെ വൈൻഡപ്പേ ഉള്ളൂ. സോ പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 ഡോക്ടർ കുനാൽ സൂദ് നൽകുന്ന കൃത്യമായ പരിപാലന മാർഗനിർദ്ദേശങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തതായി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കവറുകൾ, അതായത് തലയുടെ കവറുകൾ, നിർബന്ധമായും അലക്കി നന്നായി ഉണക്കി മാത്രം ഉപയോഗിക്കാം. ഈർപ്പമുള്ള അഥവാ നനഞ്ഞ കവറുകള് ബാക്ടീരിയ പെരുകാൻ കാരണമാകും. അതുപോലെ തന്നെ മാസത്തെ ഒരിക്കല് തലയിണകള് കഴുകി വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ നല്ല വെയിലത്തിട്ട് അണുവിമുക്തമാക്കുകയോ ചെയ്യണം. വർഷത്തിൽ ഒരിക്കൽ തലയിണ മാറ്റിക്കോളാം. കാലങ്ങളായി നല്ല ഉറക്കം നൽകുന്നു എന്നത് ഒരേ തലയിണ സ്ഥിരമായി ഉപയോഗിക്കാനുള്ള മേന്മയായി നിങ്ങൾ ആരും കാണരുത്. തലയിണ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം വിലയിരുത്തി കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും പഴക്കമുള്ളതും ആകൃതി നഷ്ടപ്പെട്ടതുമായ തലയിണകൾ മാറ്റി പുതിയവ വാങ്ങിച്ചോളാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ നമ്മള് എന്തിനെ കുറിച്ച് ഇന്ന് സംസാരിച്ച്? ആക്ച്വലി കേവലം ഒരു തലയിണ മാറ്റുന്നതിനെ കുറിച്ചല്ല, ശരിയല്ലേ? മറിച്ച് നമ്മുടെ ചർമ്മ സംരക്ഷണം, ശ്വാസകോശത്തിന്റെ ആരോഗ്യം, നട്ടലിന്റെ സുരക്ഷ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു, ശരിയല്ലേ? നല്ല ഉറക്കത്തിനും ആരോഗ്യത്തിനുമായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശീലമാക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടും ഞാൻ പറഞ്ഞു തരാം. ആരും എവിടെയും പോരുത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അതില് ഒന്നാമത്തെ കാര്യം തുണിയുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നാണ്. ഈ വിയർപ്പ് പെട്ടെന്ന് ആഗിരണം ചെയ്യുന്ന കോട്ടൺ കവറുകളോ ചർമ്മത്തിന് അനുയോജ്യമായ നല്ല കവറുകളോ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അവ എപ്പോഴും ഈർപ്പമില്ലാതെ സൂക്ഷിക്കുകയും വേണം കേട്ടോ. രാത്രിയിലെ ശുചിത്വം, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മുഖത്തെ എണ്ണമയവും അഴുക്കും കഴുകി കളയുന്നത് തലയിണയിലെ ബാക്ടീരിയയും മൃദുകോശങ്ങളും അടിയുന്നത് വളരെ വലിയ അളവില് കുറച്ചു കളയും. ഇനി അടുത്തായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് തലയിണയ്ക്ക് ആകൃതി നഷ്ടപ്പെടുകയോ തുമ്മലോ അലർജിയോ പെട്ടെന്ന് അനുഭവപ്പെടുമ്പോഴോ അത് മാറ്റാൻ ഒട്ടും വൈകിക്കരുത്. എത്രയും പെട്ടെന്ന് പില്ലോ ആൻഡ് പില്ലോ കവർ മാറ്റിക്കോളാം. നല്ല തലയിണയും വൃത്തിയുള്ള കവറും നിങ്ങളുടെ ഉറക്കത്തിന്റെ സുഖവും ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇപ്പൊ ഡെയിലി തലയിണ കവർ മാറ്റാതെ മാസങ്ങളോളം ഒരേ കവർ യൂസ് ചെയ്യുന്നവര് ആ കവറൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുമെന്നും അതുപോലെ തന്നെ 1 ഇയറിൽ കൂടുതൽ ഒരേ തലോണ നിങ്ങളാരും യൂസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയത്തുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം 360 degree സ്റ്റൈലും കോൺഫിഡൻസ് ഒക്കെ നിറഞ്ഞ പുതിയൊരു എപ്പിസോഡിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അയില്യാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ അനായാസമായി നാലാളുടെ മുന്നിൽ പോയി സംസാരിക്കാനും നമ്മളിടുന്ന ഡ്രസ്സിലോ ലുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലോ വല്ലാത്തൊരു ആത്മവിശ്വാസം വരുത്താനും നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കാണ് ഇന്നത്തെ 360 degree ഈ ഒരു എപ്പിസോഡ് കേട്ടോ. ഈ വില കൂടിയ ബ്രാൻഡഡുകൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കും അതിനൊക്കെ വേണ്ടിയിട്ട്? ഇല്ല അല്ലേ, മറിച്ച് നമ്മുടെ ഫേഷ്യൽ ഫീച്ചറുകൾക്കും പേഴ്സണാലിറ്റിക്കും ചേരുന്ന ശരിയായ ഹെയർ സ്റ്റൈൽ, ആക്സസറീസ്, ഡ്രസ്സിംഗ്, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, യഥാർത്ഥ സ്റ്റൈലിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ, ഈ ഒരു പേഴ്സണൽ സ്റ്റൈലിങ്ങിൻ്റെയും സെൽഫ് കോൺഫിഡൻസിൻ്റെയും ഒക്കെ ആ ഒരു അളവ് പോലുണ്ടല്ലോ, അതങ്ങ് ഉയരും എന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 360 degree പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത്തരം ടിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ ആ ഒരു സ്റ്റൈലിഷ് വൈബിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് മനോഹരമായൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 degree. കേട്ട് കൂടാം.

360 degree. Once again, welcome back to 360 degree. Tips and tricks my code and it's me RJ Ailya. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ്, നമുക്ക് ഹെയർ സ്റ്റൈലിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഓക്കെ, അപ്പോൾ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന സമയത്ത് മുടിയുടെ നീളം കളയാതെ തന്നെ വോളിയവും അതുപോലെ തന്നെ ബൗൺസും കൊണ്ടുവരാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഹെയർ കട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മളെ പെട്ടെന്നൊരു ഡിഫറെൻ്റ് ലുക്ക് തരാൻ വേണ്ടി നമ്മുടെ ഹെയർ സ്റ്റൈലിന് എപ്പോഴും സാധിക്കും കേട്ടോ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോങ് ഹെയർ ഉള്ളവർക്ക് മുടിയുടെ നീളം കുറയ്ക്കാതെ കൂടുതൽ വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് ലോങ് ബട്ടർഫ്ലൈ കട്ടൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഫ്റ്റ് ലെയേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിന് അനുയോജ്യമായ ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നതാണ് മുഖത്തിന് പ്രത്യേകം ഒരു കുറച്ചും കൂടി ഒരു തിളക്കം ഒക്കെ നൽകാന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതാവാട്ടോ. വ്യക്തിത്വത്തിന് അനുയോജ്യമായ ഒരു നല്ല ഹെയർ സ്റ്റൈൽ നമ്മുടെ ആത്മവിശ്വാസം തന്നെ ഇരട്ടിയാക്കുന്നുള്ളതാണ്. ഇനി ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് ഈ കോൺഫിഡൻസ് ഇരിക്കുന്നത് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കോൺഷ്യസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. 360 ഡിഗ്രി ലാഫ് ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടും.

360 ഡിഗ്രി. 360 ഡിഗ്രിയിലേക്ക് വീണ്ടും സ്വാഗതം. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജി ആയില്യ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, ഫ്രെയിം വിത്ത് സ്റ്റൈലിനെ കുറിച്ചാണ്. അതെ, സ്പെക്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ. ഈ കണ്ണാടി ഉണ്ടല്ലോ, സ്പെക്സ് വെക്കുന്നത് കാഴ്ചശക്തിക്ക് മാത്രമല്ല അല്ലെ, അത് നിങ്ങളുടെ ലുക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിംസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മുഖത്തിൻ്റെ ഷേപ്പിനെതിരെ നിൽക്കുന്ന ഫ്രെയിമുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റൗണ്ട് ഫേസ് ഉള്ളവർക്ക് ആംഗുലർ അല്ലെങ്കിൽ ക്ലാസിക് ഫ്രെയിംസ് ഒക്കെ നല്ലതായിരിക്കും. ഇനി നീണ്ട മുഖമുള്ളവർക്കാണെങ്കിൽ കാറ്റൈ പോലുള്ള അല്ലെങ്കിൽ ഈ ബോൾഡ് ബർഗണ്ടി പോലുള്ള കളർ ഫ്രെയിംസ് ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ടാവും. അപ്പോൾ ഹെയർ സ്റ്റൈലിനും വസ്ത്രധാരണത്തിനും ചേരുന്ന നിറങ്ങളിലുള്ള ആക്സസറികൾ ഉപയോഗിക്കുന്നത് മൊത്തത്തിലുള്ള ഒരു ലുക്കിൻ്റെ ഭംഗി തന്നെ ഇൻക്രീസ് ചെയ്യും, കൂട്ടും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കണ്ണടകൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറ്റാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ്. കേൾക്കാം 360 ഡിഗ്രിയിൽ. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം ആ ബ്രേക്കിൽ മനോഹരമായൊരു പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്.

0: 360 degree.
1: Hello. നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും സ്വാഗതം 360 degree. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ഷി. ആ ഇല്ല, അപ്പോ നമ്മൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോകണ്ട. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്തെ, അല്ലെങ്കിൽ ആ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരഭാഷ അവരോട് സംസാരിക്കും. അങ്ങനെയാണ് പറയാറ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതങ്ങനെയാണ്. ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ശരിക്കും നമ്മൾ വാ തുറന്ന് സംസാരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം നിവർന്ന് നിൽക്കുക, വൃത്തിക്ക് നിൽക്കുക, തോളുകൾ പിന്നോട്ട് വെച്ച് നേരെ നടക്കുക. നടക്കുന്ന സമയത്ത് ഈ നമ്മുടെ പോസ്ചർ അത്രമേൽ പ്രധാനമാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വൃത്തിക്ക് നോക്കുക. അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് നേരെ നോക്കി ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത്, നല്ല ലളിതമായ ഐ കോൺടാക്ട് കേട്ടോ, നോക്കി പഠിപ്പിക്കാനല്ല, ഓക്കെ, സ്മൂത്ത് ആയിട്ടൊക്കെ നോക്കി ഒരു ചെറിയ സ്മൈലോടുകൂടി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സ്മൈലോടുകൂടി നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല പോസ്റ്ററും പുഞ്ചിരിയും തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് പയ്യെ പയ്യെ മാറുന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഏതൊരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്തും ഒരു ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു സ്റ്റേജ് ഫിയറിനെ കുറിച്ചുകൂടി പറയാന്ന്. പലർക്കും ഇപ്പോഴും ഉണ്ട്, ചിലപ്പോൾ നല്ല ഗുഡ് ലുക്കിംഗ് ഒക്കെ ആയിട്ട് വരും, പക്ഷെ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഈ സ്റ്റേജ് ഫിയറിനെ എങ്ങനെ മറികടക്കാം, ആ ഒരു കാര്യം കൂടി കേട്ടാലോ? യെസ്, കേൾക്കാം നമുക്ക് 360 degree. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ ഗ്രൂമിംഗ് വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഈ ജനങ്ങൾക്ക് മുൻപിൽ അവതാരകയോ പ്രസംഗിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നെഞ്ചിരിപ്പ് കൂടും അല്ലേ? ആ നെഞ്ചിരിപ്പ് കൂടുന്നത് സ്വാഭാവികമാണ്, മനുഷ്യനല്ലേ, പേടിയൊക്കെ തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ അത്തരം ഭയം മാറ്റാനായിട്ടുള്ള കുഞ്ഞു ടിപ്പ് ഞാൻ പറഞ്ഞുതരട്ടെ, കുഞ്ഞു സൂത്രവിദ്യ പറഞ്ഞുതരട്ടെ. ഒന്ന്, പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയി സംസാരിച്ച് അങ്ങ് റെഡി ആവുന്ന ആൾക്കാരൊന്നും ആവില്ല അല്ലേ. അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ വളരെയധികം കാര്യങ്ങൾ അറിയണമെന്നില്ല. അപ്പം നമ്മളൊരു സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് സംസാരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം സംസാരിക്കാനായിട്ട്. ചില കാര്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും, സഡൻലി സംഭവിക്കുന്നതായിരിക്കും, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. പക്ഷെ അതല്ലാതെ നിങ്ങളൊരു സ്റ്റേജിലൊരു സദസ്സിനെ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കും അല്ലേ. മുൻകൂട്ടി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വിദ്യ കൂടി പറഞ്ഞുതരാം. കണ്ണാടിക്ക് മുന്നിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളുടെ മുന്നിലോ സംസാരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കരുത്, പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ആദ്യത്തെ ചില സെക്കൻഡുകളുടെ ആ ഭയം മാറിയാൽ പിന്നെ

360 degree. Dear listeners, once again, welcome back to 360 Degree Tips and Tricks. My code and it's VRJ. നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ഗ്രൂമിംഗ് ടിപ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഞാൻ അടുത്തത് നോക്കുകയാണെങ്കിൽ മിനിമൽ ആൻഡ് ക്ലാസ്. ഈ ഒരു വാക്ക് പലപ്പോഴും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും ഇല്ലേ. മിനിമൽ ആൻഡ് ക്ലാസ്, അതായത് ട്രെൻഡുകൾ മാറി ഇങ്ങനെ മറിഞ്ഞു വരും അല്ലേ, മാറി മറിഞ്ഞൊക്കെ വരും. എന്നാൽ പോലും ലളിതവും മാന്യവുമായ വസ്ത്രധാരണ രീതി എപ്പോഴും ഇൻ സ്റ്റൈലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വസ്ത്രധാരണത്തിൽ എങ്ങനെ ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് ഇണങ്ങുന്നതും കംഫർട്ടബിൾ ആയതുമായിട്ടുള്ള ഫിറ്റിങ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, അത്തരം വെയേഴ്സ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പലതരം കളറുകൾ ഇങ്ങനെ കൂട്ടിക്കലർത്താതെ കളർ കോമ്പിനേഷൻസും അതും ഒരു സിമ്പിൾ ക്ലാസി ആ ഒരു ടൈപ്പിലൊക്കെ നിലനിർത്താണെങ്കിൽ തന്നെ ഒരു ഒരു ലെസൺ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കംഫർട്ട് നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. അതുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ കോസ്റ്റ്യൂംസ് ഒക്കെ ധരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്വയം സ്നേഹിക്കാം, അതെ, സെൽഫ് ലവ്. ഇനി അടുത്തതായിട്ട് 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. അതിന് മുൻപായിട്ട് ഒരു പാട്ട് കേൾക്കാം അല്ലേ. യെസ്, മനോഹരമായ പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. ആ പാട്ടിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെയെത്താം. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സ്റ്റൈലിംഗ് എപ്പിസോഡിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. കൂടെ എന്റെ ഇറ്റ്സ് മീ ആർ ജി ആയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഭംഗിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പം നിർത്തിയേക്കോട്ടെ, ഈ നിമിഷം നിർത്തിയേക്ക്, അതിൻ്റെ ആവശ്യമില്ല ഗായ്സ്. അങ്ങനെ മറ്റുള്ളവരുടെ ആ ഒരു സൗന്ദര്യം വെച്ച്, അല്ലെങ്കിൽ അവരുടെ ശരീരം വെച്ച്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ച്, എല്ലാം വെച്ച് നമ്മളങ്ങ് കമ്പയർ ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളാവാനേ പറ്റും, അവർക്ക് അവരാവാനേ പറ്റും, അല്ലേ? അപ്പോൾ ഈ കമ്പാരിസൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. മറ്റുള്ളവരുടെ ഭംഗിയുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് ഈ സെൽഫ് ലവില്, പേഴ്സണൽ ലവിലേക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം കേട്ടോ. പകരം നിങ്ങൾ എന്ത് ഓർത്തു വെക്കുക? നിങ്ങളുടെ ഫീച്ചറുകളെയും നിങ്ങളുടെ തനതായ വ്യക്തിത്വത്തെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കണ്ണിങ്ങനെയാണ്, എൻ്റെ മൂക്കിങ്ങനെയാണ്, എൻ്റെ ചുണ്ടിങ്ങനെയാണ്, ഞാൻ കാണാൻ ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യം സ്വയം ഒന്ന് അംഗീകരിക്കുക. അതിനുശേഷം സ്വയം നമ്മളെ ഒന്ന് സ്നേഹിക്കുക. നമ്മുടെ ഫീച്ചർ, ഓ ഇത് നല്ല കണ്ണാണ് ശരിക്കും എൻ്റെ, അല്ലേ, ഇതിൻ്റെ നല്ല മൂക്കാണ് എനിക്ക് തന്നിരിക്കുന്നത്, എൻ്റെ ഫീച്ചേഴ്സ് അടിപൊളിയാണ്, എനിക്കത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനറിയാം, എനിക്കിങ്ങനെ കെയർ ചെയ്യാനറിയാമെന്നുള്ളൊരു കാര്യം സ്വയം ഒന്ന് വിശ്വസിച്ചാൽ മതി. അപ്പം തന്നെ പകുതി പ്രശ്നം തീരും കേട്ടോ. അതുപോലെ തന്നെ ഓരോരുത്തരും വ്യത്യസ്തരാണ്, അത് ഉൾക്കൊള്ളാന്നുള്ളതാണ്. ആ വ്യത്യാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭംഗി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെപ്പോലെ തന്നെ നമ്മളുമായി, പിന്നെ അതിലെന്ത് വ്യത്യസ്തതയുള്ളേ, അതിലെന്ത് ഭംഗിയുള്ളേ. എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത് കൊണ്ടാണ് എവറി പേഴ്സൺ, ഈച്ച് പേഴ്സൺ ഇൻഡിവിജ്വൽ ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ് അതിലൊരു ഭംഗി ഫീൽ ചെയ്യുന്നത്, അല്ലേ? എല്ലാവരും വ്യത്യസ്തരാണ്, അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും ഭംഗിയുള്ളത്. അപ്പോൾ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ മുഖത്ത് തന്നെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 360 ഡിഗ്രിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഇറ്റ്സ് മീ ആർ ജി ആ ഇല്ല. ഇനി 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ സമയം പോയത് അറിയുന്നില്ല. 360 ഡിഗ്രിയുടെ ഇന്നത്തെ സ്വയം വിശ്വാസവും പേഴ്സണൽ സ്റ്റൈലിംഗിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? ഹെയർ സ്റ്റൈലിനെ കുറിച്ച് സംസാരിച്ചു, സ്പെക്സിനെ കുറിച്ച് സംസാരിച്ചു, ബോഡി ലാംഗ്വേജസ്, സ്റ്റേജ് ഫിയർ, അതുപോലെ ഡ്രസ്സിങ്, സെൽഫ് ലവ്, അങ്ങനെ ഗ്രൂമിങ്ങിന് കുഞ്ഞു കുഞ്ഞു വശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടി? നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പ്, ബെസ്റ്റ് വേർഷൻ ഓഫ് യു എന്നുള്ളത് നിങ്ങൾ സ്വയം ആക്കിയെടുക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക, എഫേർട്ട് ഇടുക എന്നത് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാൻ വേണ്ടി പോവാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻ്റും ഒക്കെ ആയിട്ട് ഞാൻ വരും. അതുവരെ സ്റ്റൈലിഷ് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. Keep smiling, stay stylish, walk with confidence. This is RJ Ailia signing off from 360.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31-ഓടെ പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിൽ എത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരാണസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി കേരളത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 15-ാം പഞ്ചവത്സര പദ്ധതിയുടെ 2027-28 പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള എറണാകുളം ജില്ലാ ഉന്നതതല യോഗം കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീരദേശവും ഹാർബറുകളും പ്രയോജനപ്പെടുത്തി കേരളത്തെ വലിയ തുറമുഖ നഗരമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 100,000 ടിൻ അരവണ അധികമായി ഉൽപാദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31-ഓടെ പൂർത്തിയാക്കുമെന്നും വലിയ പ്രവൃത്തികളുടെ ടെൻഡർ നടപടി പൂർത്തിയായതായും ശ്രീ ജയകുമാർ അറിയിച്ചു.
1: ഫുഡ് സേഫ്റ്റി നോംസൊക്കെ അനുസരിച്ചിട്ട് അതൊന്ന് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ മാസം നമ്മൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗമാണ് അവിടെ. ഒന്ന്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.6 lakhs. അതിന്റെ കൂടെ 100,000 ടണ്ണ് കൂടി, 100,000 ടിന്ന് കൂടി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് ഇപ്പൊ നമ്മുടെ നീക്കം. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം 3.6 lakh tins അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.
0: ഈ മാസം 28 മുതൽ 30 വരെ സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും എടിഎമ്മുകളിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനും

0: ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഈ മാസം 27 ഞായറാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ദേശീയ പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുവണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. അതേസമയം സ്വർണ കിരീടവും കവർന്നതായുള്ള സംശയത്തിൽ അടിസ്ഥാനമില്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ OTC ഹനുമാൻ ക്ഷേത്രത്തിലെ തിരുവാഭരണമായ കല്ലുകൾ പതിച്ച വെള്ളി കൊമ്പുകൾ കാണാനില്ലെന്ന വിവരം പുറത്തെത്തിയതോടെ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവാഭരണ കമ്മീഷണർ R. രജിലാലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 28 സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്താനാണ് തീരുമാനം. 1992 ഒരു ഭക്തൻ നടക്കി വെച്ചതാണ് വെള്ളിക്കൊമ്പുകൾ. ഭാഗ്യക്കുറി എന്നാൽ ഭാഗ്യപരീക്ഷണം മാത്രമല്ല ചരിത്രവുമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനടയിൽ K.J. രാജൻ. ഭാഗ്യക്കുറിയുടെ ചരിത്രം സൂക്ഷിപ്പുകാരൻ കൂടിയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
2: ഭാഗ്യക്കുറിയുടെ ചരിത്ര ശേഷിപ്പുകളായ അപൂർവ ഭാഗ്യക്കുറികളുടെ വലിയ ശേഖരമാണ് K.K. രാജനുള്ളത്. നെറുക്കെടുപ്പ് ദിനം വരെ ഭാഗ്യക്കുറി സൂക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഭാഗ്യക്കുറിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താൽ കയ്യിൽ കിട്ടുന്ന ഓരോ ടിക്കറ്റും കാത്തുസൂക്ഷിക്കുന്ന രാജൻ വ്യത്യസ്തനാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിച്ചത് 1967 കേരളത്തിലാണ്. 50,000 രൂപയായിരുന്നു സമ്മാനത്തുക. കേരള സർക്കാർ പുറത്തിറക്കിയ രണ്ടാമത്തെ ഭാഗ്യക്കുറി മുതൽ പിന്നീടുള്ള എല്ലാ സീരീസുകളും സംസ്ഥാനത്തെ ആദ്യ ബമ്പർ ലോട്ടറി മുതൽ 26 നടക്കെടുക്കുന്ന ഓണം ബമ്പർ വരെയുള്ള എല്ലാ ഭാഗ്യക്കുറികളും രാജന്റെ ശേഖരണത്തിൽ ഭദ്രമായുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മിഷൻ കർമ്മയോഗിയിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഭാരതീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ആഗോള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ഭാവി വെല്ലുവിളികളെ നേരിടാൻ സജ്ജമായ സിവിൽ സർവീസിനെ ലക്ഷ്യമിട്ടാണ് 2020 സെപ്റ്റംബറിൽ മിഷൻ കർമ്മയോഗി ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുന്നതിനും സിവിൽ സർവീസിനെ കൂടുതൽ ജനകേന്ദ്രീകൃതമാക്കുന്നതിനുമാണ് മിഷൻ കർമ്മയോഗി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. Under-17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. ഒരു മത്സരത്തിലും പരാജയം അറിയാതെയാണ് മലപ്പുറം. അത്താണിക്കൽ MIC EMHSS കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കളത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: Under-17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ കിരീടം നിലനിർത്താനാണ് ഇന്ന് പഞ്ചാബിനെതിരെയുള്ള കേരളത്തിന്റെ പോരാട്ടം. മലപ്പുറം അത്താണിക്കൽ MIC EMHS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് സുബ്രതോ കപ്പിൽ പടയോട്ടം തുടരുന്നത്. സെമിയിൽ ബംഗളൂരു ആർമി ബോയ്സിനെ 1-2 ഗോളുകൾക്ക് മറികടന്നാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം MIC ടീം കളത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഫാറൂഖ് HSS ആണ് സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മെഡൽ നേട്ടം. ഷൂട്ടിംഗ് സ്കേറ്റ് മിക്സ് വിഭാഗത്തിൽ അനന്ത് ജിത് സിംഗ് നറുക്കയും പെർനാസ് ധാലിവാളും വെങ്കലം നേടി. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻ ഖാനും വെങ്കല മെഡൽ നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കാലവർഷക്കെടുതിയിൽ വീടുകളിലും പരിസരങ്ങളിലും പ്രളയജലം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട ആലപ്പുഴ ജില്ലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാർ 80.07 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഈ തുക ലഭ്യമാക്കിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. ജനപങ്കാളിത്തവും മൂലധന നിക്ഷേപവും വഴി സംസ്ഥാനത്തെ പുതിയ വികസന യുഗത്തിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ശബരിമലയിൽ അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ.ജയകുമാർ. ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത മാസം 31 പൂർത്തിയാക്കും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാനൊരുങ്ങി കലാകേരളം. സംസ്കാരം അല്പസമയത്തിനകം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫൈനലിൽ കേരളം പഞ്ചാബിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇത് പാലക്കാടിന്റെ നെഞ്ചും കുടികാലം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കേ ആദാ ഗജാ കേ ആദാ ദക്ക ആഹാ ഓഹോ

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ஈ சூடு காலத்து ஒரு ஏசியோ ஃப்ரிட்ஜோ வாங்கன ஆகிரிக்கிறவரானோ நீங்கள் எங்கள் பிரமுக பிராண்டுகளோட ஏசி ஃப்ரிட்ஜ் என்னவ ஏற்றவும் குறைஞ்ச விலையில் சொந்தமாக்கன் இப்போ തന്നെ சந்திச்சு சிட்டூர் எலக்ட்ரானிக்ஸ். எல்லா பிரமுக பிராண்டுகளோட வம்பிச்ச விலக்குறவும் ஆகர்ஷகமான ஆஃபர்களும் நீங்களோட சிட்டூர் எலக்ட்ரானிக்ஸில் மாத்திரம். சிட்டூர் எலக்ட்ரானிக்ஸ் ஹாஸ்பிட்டல் ஜங்ஷன் சிட்டூர்.
2: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலகண்டபாணி ஜுவல்லர்ஸ். BIS 916 ஹால்மார்க் சுவர்ணாபரணங்களுடையும் தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கூலி இளவும் பாலகண்டபாணி ஜுவல்லர்ஸ் பொழிஞ்சாம்பாற பாலக்காடு.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
6: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഈസ് RJ ഹീര വിത്ത് യു. ഇത് നമ്മ നേരം. സിനിമയില ഒരു ക്യാരക്ടറെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് പണ ഡയലോഗ് മറ്റും തന്നെ യൂസ് പണുവാങ്ങളാ? ഡെഫിനറ്റ്ലി ഇല്ല. അതില് കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽസ്, കളേഴ്സ്, ഇവൻ ദ വേ ദേ വാക്ക്, എല്ലാം ക്യാരക്ടറെ ബിൽഡ് പണു. ആൻഡ് തമിഴ് സിനിമയില ഇന്ന കോസ്റ്റ്യൂമില് റൊമ്പ സ്പെഷ്യൽ പ്ലേസ് ഇരിക്കുന്നത് സാരിക്ക്. ഒരു സാരി പാത്താലേ ഇന്ന ക്യാരക്ടർ ട്രഡീഷണലാ ഇരുപ്പാങ്കന്ന് നമ്മൾക്ക് ഫീൽ വരലാം. വേറെ ഒരു സാരി ലുക്ക് പാത്താ വാവ്, റൊമ്പ പവർഫുൾ ക്യാരക്ടർ പോലെന്ന് തോന്നലാം. സംടൈംസ് റൊമാൻസ്, സംടൈംസ് മാരേജ്, സംടൈംസ് സാഡ്നസ്, സംടൈംസ് കോൺഫിഡൻസ്. സാരി കൻ കമ്മ്യൂണിക്കേറ്റ് ഓൾ ഓഫ് ദിസ് വിതഔട്ട് സെയിങ് എ സിംഗിൾ വേർഡ്. സോ ഇന്നിക്ക് നമ്മൾ തമിഴ് സിനിമയില് സാരിക്ക് ഇരിക്കുന്ന 6 ഡിഫറെന്റ് റോൾസ് പറ്റി പേസ് പോറോം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഈസ് RJ ഹീര വിത്ത് യു. പാട്ടുക്കപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക്. സ്റ്റേ ജ്

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സാരിന ട്രഡീഷണലി ഗ്രേസ്ഫുൾ ഫെമിനൈൻ ലുക്ക്ന്ന് നമ്മ സിനിമാല ரொம்ப നാൾ பாத்துறோம். பட் இப்ப സാരിக்கு வேற ஒரு சைடும் இருக்கு. പവർ നൈൻ താര ഇൻ അരം ഇസ് എ ഗുഡ് എക്സാമ്പിൾ. കളക്ടർ ക്യാരക്ടറിൽ സാരി ഇസ് വെരി സിമ്പിൾ, ഹെവി ജ്വല്ലറി ഇല്ല, ഓവർ ദ ടോപ്പ് ഗ്ലാമർ ഇല്ല. ബട്ട് ഷീ എൻ്റേഴ്സ് എ സിറ്റുവേഷൻ, ടേക്സ് ഡിസിഷൻ, ക്വസ്റ്റൻസ് പീപ്പിളില്. അന്ത ക്യാരക്ടർക്ക് പവർ കൊടുക്കുന്നത് സാരി ഇല്ല, ബട്ട് ദ സാരി ബിക്കംസ് പാർട്ട് ഓഫ് ദ പവർഫുൾ വിഷ്വൽ ഐഡന്റിറ്റി. ഇത് ரொம்ப ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഷിഫ്റ്റ്. ഏർലിയർ സിനിമ സംടൈംസ് ഷോഡ് സാരി ആസ് എ സിമ്പിൾ ഓഫ് ഗുഡ് ഗേൾ, ട്രഡീഷണൽ വുമൺ, ഫാമിലി വുമൺ. ബട്ട് കണ്ടംപററി സിനിമ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ കേൾക്കുന്നത്. സാരി പോട്ടിരിക്കുന്ന വുമൺ എന്ന പണ്ണ മുടിയും? ഷി ക്യാൻ ബി എ കളക്ടർ, ഇല്ല പോലീസ് ഓഫീസർ, പൊളിറ്റീഷ്യൻ, ഫാമിലി. ഷി ക്യാൻ മേക്ക് ഡിഫിക്കൽട്ട് ഡിസിഷൻ, എന്ത് വേണോ പണ്ണാം. സോ സാരി ഡസൻറ്റ് ഹാവ് ടു മീൻ വീക്ക്നെസ് ഓർ സൈലൻസ്. 6 yards ഓഫ് ഫാബ്രിക് തന്നെ അത്. ബട്ട് ക്യാരക്ടർക്ക് ഫുൾ അതോറിറ്റി ഇരിക്കു. സോ ഇന്ന മാതിരി നിറയെ വിഷയങ്ങൾ ഇന്നും ഉങ്ങക്കിട്ട പേസ വേണ്ടതാ ഇരിക്കു. ഇപ്പൊ പാട്ടുക്കാരന ടൈം. ദിസ് ഇസ് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. പാട്ടുക്കപ്പുറം തിരുമ്പി വാങ്ങ. ഇത് അഹല്യ FM 90.4. ഇത് നമ്മുടെ

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. തമിഴ് സിനിമയിലെ മാരേജ് സീനിന് ഫസ്റ്റ് വിഷൽ എന്ന പട്ടു സാരി, ഫ്ലവേഴ്സ്, ജ്വല്ലറി, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഡെഫിനറ്റ്ലി അ ലോട്ട് ഓഫ് കളർ. ദിസ് ഇസ് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. വി ആർ ടോക്കിംഗ് അബൌട്ട് സാരീസ്. But marriage saree is not just about looking beautiful. Cinema la saree often represents a transition. Before marriage, one kind of dressing. Engagement, another look. Wedding, pattu saree. After marriage, sometimes another style altogether. So this is where cinema reflects real life Tamil culture. For example, kandu kundin has relationships, family expectations and marriage is important part of this world. So traditional clothing becomes part of that social setting. But marriage saree can also represent expectations. Ponnu eppadi dress pannanum, family ku suitable a irukkanuma, traditional a irukkanuma. So sometimes that beautiful wedding saree has two meanings. One side la the celebration, another side nama society oda expectations. So cinema has shown both sides in different ways. Ippa neenga paatha kuda nareya saree different collections, style, trends ellame varradhu inda cinema la irundha. But saree has a different role. Saree has a role in every cinema, in every scene. So adu evolve pannite irukum. Ippa paattukana time idahali FM 90.4 and this is RJ Hira with you. We'll be right back. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സിനിമ പൊറുത്ത വരയ്ക്കും കോസ്റ്റ്യൂം

0: ഹെൽപ്പിംഗ് അല്ലെ, ആൻഡ് വിതൗട്ട് എ ലോങ് ഡയലോഗ് സെയിങ് മൈ ലൈഫ് ഹാസ് ചേഞ്ച്, ഓഡിയൻസ് അത് അണ്ടർസ്റ്റാൻഡ് പണു. 96 ഇസ് എ ബ്യൂട്ടിഫുൾ ഫിലിം ടു ഡിസ്കസ് വെൻ വി ടോക്ക് അബൌട്ട് കോസ്റ്റ്യൂംസ് ആൻഡ് ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ്. തൃഷാസ് ജാനകി ദേവി സീൻ എ ഡിഫറെന്റ് ഏജസ്, ഡിഫറെന്റ് അപ്പിയറൻസില് ക്യാരക്ടറ് അതൊക്കെ ഏത്ത മാറി എന്ത് കോസ്റ്റ്യൂംസ് മാറിയിട്ടേ ഇരിക്കും, മെച്യൂറാ നൊസ്റ്റാൾജിക് ഐഡന്റിറ്റി കൊടുക്കുന്നതുക്കാക. സോ തമിഴ് സിനിമ ഹാസ് യൂസ് ദിസ് ഐഡിയ മെനി ടൈംസ്. സോ ഡിഫറെന്റ് സാരി ക്യാൻ മീൻ ഡിഫറെന്റ് ഫേസില്, സോ ഡിഫറെന്റ് കളറില്, ഡിഫറെന്റ് മൂഡില് സാരി ക്യാൻ ഷോ ദ ട്രാൻസിഷൻ. ഒരു ക്യാരക്ടറെ യങ്ങാ ലുക്ക് പണോ ഇല്ല ഓൾഡറാ ലുക്ക് പണോ എല്ലാത്തുക്കുമേ സാരി ഡ്രൈ പണ്ണാ പോകും. സോ കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് ഡയറക്ടർ സം ടൈംസ് ടെൽസ് ദിസ്, നിങ്ങൾ ഗവനമാ പാത്തുക്കോങ്ക, ദിസ് ക്യാരക്ടർ ഇസ് നോട്ട് ദ സെയിം പേഴ്സൺ എനിമോർ. സോ അത് മാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതുക്ക് സാരി ഇസ് വൺ ഓഫ് ദി ഇന്നവിറ്റബിൾ ഫാക്ടേഴ്സ്. സോ നിങ്ങൾ നിറയെ സിനിമ പാകുമ്പോൾ ഇന്ന് ചിന്ന ചിന്ന വിഷയങ്ങൾ നോട്ട് പണ കത്തുക്കോങ്ക, ബിക്കോസ് ഇറ്റ് ഷോസ് ദ റിയൽ ട്രാൻസിഷൻ. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.
1: Can you feel her? Is your heart speaking to her?

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് വന്ന് എന്നോട് ഫേവറേറ്റ് പാർട്ട്. സംടൈംസ് വി ഡോണ്ട് റിമെമ്പർ ആൻ എൻറ്റയർ മൂവിയിൽ, അതിലെന്ത് ചിന്ന ചിന്ന പാർട്സ് മേ ബി നമ്മ ഞാപകത്തിൽ വെച്ചിരിക്കും. മേ ബി വി ഡോണ്ട് റിമെമ്പർ ദ ഡയലോഗ്, ചില നേരത്തിൽ വി ഡോണ്ട് റിമെമ്പർ ഇവൻ വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സീൻ, ബട്ട് ആനാ നമ്മ അത് ലുക്ക് കറക്റ്റാ നോട്ട് പണിയിരപ്പോ. അ പർട്ടിക്കുലർ ഹീറോയിൻ എന്ന പർട്ടിക്കുലർ സാരി, ഇപ്പോ പത്മിനി ക്ലാസിക് സാരി ലുക്സ്, കെ ആർ വിജയസ് ട്രഡീഷണൽ സ്റ്റൈൽ, ഇല്ല രേവതി മൗനരാഗത്തിലെ മധുബാല ഇൻ റോജ, ശാലിനി ഇൻ അലൈപായതേ, ഇല്ല നയൻതാര ഇൻ സം മൂവീസ്. സോ ഡിഫറെന്റ് ജനറേഷൻസ്, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് സാരി സ്റ്റൈൽസ്, ബട്ട് ഈച്ച് ലുക്ക് ബിക്കംസ് പാർട്ട് ഓഫ് അവർ സിനിമ മെമ്മറി. ചില പടത്തില് യാരാവത് നമ്മളെ വിട്ടു പോയിരുച്ചുന്നാ അവങ്ങളുടെ പൊരുട്കൾ ലൈക് പൊട്ടാ ഇരിക്കലാം, ഇല്ല സാരിയാ ഇരിക്കലാം, ദിസ് ഇസ് ഓൾ ബിലോങ്സ് ടു വിമൻ അല്ലോ. സോ അന്ത സാരി എല്ലാം അന്ത മെമ്മറീസ് കാരി പണ്ണു. സോ നിറയ പേർ അന്ത സാരിയെ അപ്പിയേ കീപ് പണ്ണു, ഏന്നാ ദ വോണ്ട് ദറ്റ് മെമ്മറി ബാക്ക്. ഇറ്റ് ക്യാൻ ടെൽ വേർ ഷി കംസ് ഫ്രം, ഇറ്റ് ക്യാൻ ഷോ ലവ്, പവർ, ചേഞ്ച്. ആൻഡ് ഇയേഴ്സ് ലേറ്റർ, ആ ഇന്ത ലുക്ക് പാത്താലേ ഇന്ത മൂവി ഞാപകം വരുത്, ഇന്ത സാരി പാത്താലേ ഇന്ത സിനിമ ഞാപകത്തിന് വരുത്, ചില ഡിസൈൻസ് ഇല്ലേ, ചില മെമ്മറീസ് എല്ലാമേ ഇന്ത സാരിയോട് കണക്ട് ആയിരിക്കുന്നു നിറയ വാട്ടി എനിക്ക് തോന്നിയിരുക്കു. സോ ഉങ്ങൾക്കും അത് മാതിരി മെമ്മറീസ് കീപ് പണ്ട മാതിരി സാരീസ് നിറയ ഇരിക്കും. അത് കല്യാണ നാളിൽ നിങ്ങൾ പോട്ട സാരിയാ ഇരിക്കലാം, ഇല്ല നിങ്ങൾ ഫസ്റ്റ് ടൈം മൊത മൊത സേല കട്ടണ അത് അത് നാളാ ഇരിക്കലാം, ഇല്ല എല്ലാരുമേ സേർന്ന് ഒരേ മാതിരി ഡ്രസ് പോട്ട അത് ഡേ, ഇല്ല കോളേജില് നിങ്ങൾ സാരി പോട്ടത്, ഇല്ല ഏതാവും ഫങ്ഷനുക്ക് നിങ്ങൾ ഉങ്ങൾക്ക് ഏത്ത മാതിരി എക്സ്പെരിമെൻ്റ് എല്ലാം പണിത്, ഇത് മാതിരി മുതൽ തടവ കാഞ്ചിപുരം പട്ട് നിങ്ങൾ വേർ പണതെല്ലാം, ഇത് വന്ന് சின்ன சின்ன மெமரிஸ். ஆனா அது நிறைய வருஷங்களுக்கு அப்புறம் அதே சாரி பார்க்கும்போது அந்த மெமரிஸ்க்கு நீங்க திரும்ப போவீங்க. அதுதான் சாரியோட ஒரு இம்பார்ட்டன்ஸ். ஸோ இப்போ அடுத்த பாட்டுக்கான டைம் இதாக எஃப்எம் 90.4 and this is RJ Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇനിക്ക് നമ്മൾ നിറയ വിഷയങ്ങൾ പേസിട്ടോം. തമിഴ് സിനിമയിലെ സാരി ജസ്റ്റ് ഒരു കോസ്റ്റ്യൂം മറ്റും ഇല്ല, അതൊരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, പാർട്ട് ഓഫ് ലവ് സ്റ്റോറി, ഇത് റെപ്രസെന്റ്സ് പവേഴ്സ്, അതേമാതിരി മാരേജ്, ട്രാൻസ്ഫോർമേഷൻ, സിനിമ നൊസ്റ്റാൾജിയ, എല്ലാത്തുക്കും സാരി ഇസ് റിയലി ഇമ്പോർട്ടൻ്റ്. ഒരു മൂവി നമ്മൾ മൈൻഡിൽ സ്റ്റേ ആകുന്നതുക്ക് ഡയലോഗ് മറ്റും റീസൺ അല്ല. സംടൈംസ് അതൊരു സോങ്ങാണ് ഇരിക്കലാം, ഒരു ലൊക്കേഷനാണ് ഇരിക്കലാം. സംടൈംസ് വൺ സാരി കെൻ ബ്രിങ്സ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ഉങ്ങൾക്ക് തമിഴ് സിനിമയിൽ മറക്ക മുടിയാത്ത അത് സാരി ലുക്ക് ഏത് അത് മനസ്സിൽ പൊട്ടിക്കോങ്ക. അത് ഹീറോയിൻ, അത് മൂവി, അത് സാരി, മേ ബി അതും ഉങ്ക ഒരു ഫേവറേറ്റ് സിനിമ മെമ്മറിയാ ഇരിക്കലാം. സോ അത് മെമ്മറീസെ നിങ്ങൾ ചെറിഷ് പണുങ്ക. ഇപ്പോൾ അടുത്ത പാട്ടുക്കാൻ ടൈം. ഇവ്ളോ നേരം ഉങ്ങൾ കൂടെ ഇരുന്നത് ആർ ജി ഹീറോ ഓൺ അഹല്യ എഫ് എം 90.4. ഇത് നമ്മ നേരം. ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് ചെറിഷ് യുവർ മെമ്മറീസ്. ബൈ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
6: അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Get rid of osteo arthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
8: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: സ്റ്റോറി ഓഫ് ലൈഫ്.
8: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
9: നമ്മളൊക്കെ ലൈഫിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നാലു പേരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ നമുക്കിഷ്ടമുള്ളൊരു കരിയർ തിരഞ്ഞെടുക്കാനോ എന്തിന്? നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പോലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കായിട്ട് കാതോർക്കാറുണ്ട്.

മോചിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചെയ്തില്ല എങ്കിലും ഇവിടെ ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഒന്ന് മാത്രം ഓർക്കണം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ നെഗറ്റീവ് കമൻറ്റുകളോ ഒന്നും ഒരിക്കലും നമ്മുടെ മേശപ്പുറത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരുന്നില്ല. എത്ര കൃത്യവും എന്നാൽ കുറച്ച് കയ്പുള്ളതുമായ യാഥാർത്ഥ്യമാണ് അല്ലേ? നമ്മൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കാനോ നമ്മുടെ ബാധ്യതകൾ തീർക്കാനോ ഈ പറയുന്ന അഭിപ്രായക്കാരും ഉണ്ടാകാറില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം കൊണ്ടാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്, നമ്മുടെ വിശപ്പ് മാറുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴി നിശ്ചയിക്കാനായിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ വഴിപോക്കരുടെ വാക്കുകൾക്ക് അനുവാദം കൊടുക്കുന്നത്? വിമർശനങ്ങൾ പറയുന്നവർ അത് പറഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ആ വാക്കുകൾ ഓർത്ത് സ്വന്തം സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കുഴിച്ചു മൂടുന്നത് നമ്മളായിരിക്കും. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തോടാണ് ഏറ്റവും വലിയ ചതി ചെയ്യുന്നത്. ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, നിങ്ങളുടെ വഴി സത്യസന്ധമാണെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ആളുകളുടെ മുൻവിധികളെയും അനാവശ്യമായ അഭിപ്രായങ്ങളെയും പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിരുകളും നിയമങ്ങളും നിങ്ങൾ മാത്രം നിശ്ചയിക്കുക. നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ഇന്ധനം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഒരിക്കലും മാറ്റിവെക്കരുത്. തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ കൃത്യമായ ഫോക്കസോടെ മുന്നോട്ട് നീങ്ങുക. അനാവശ്യമായ പേടികൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ പ്രാധാന്യം നൽകാതിരിക്കുക. സ്വന്തം അധ്വാനത്തിലും കഴിവിലും വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുക. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പെട്ടെന്നൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വിചാരിക്കാത്ത ഒരു പരാജയം നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകാറുണ്ട്. ഇനി എന്ത് ചെയ്യും? ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? എൻ്റെ വഴികളെല്ലാം അടഞ്ഞു പോയോ എന്ന് ചിന്തിച്ച് നമ്മൾ ഇരുട്ടിലേക്ക് ഇങ്ങനെ ചുരുണ്ടു കൂടാറുണ്ട്. ആ നിമിഷത്തിൽ കൺമുന്നിലെ ആ ഒരു വലിയ പ്രശ്നം മാത്രമായിരിക്കും നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുക. വിഷമങ്ങളുടെ ആ വലിയ പുകമറയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ തൊട്ടു മുന്നിലുള്ള വഴികൾ പോലും കാണാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് വല്ലാതെ വലിഞ്ഞു മുറുകാറുണ്ട്. എന്നാൽ പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഒരു നിയമം നമ്മൾ ആ സമയത്ത് മറന്നു പോകുന്നു എന്നതാണ് സത്യം. എടോ, ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ അതിനുള്ള പരിഹാരവും ഇവിടെ ജനിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ഒരിക്കലും ഒരു താക്കോൽ പോലുമില്ലാതെ വെറുമൊരു താഴ് മാത്രം ഒരു നിർമ്മാതാവും നിർമ്മിക്കില്ല. ഒരു താഴ് നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ അത് തുറക്കാനുള്ള ഒരു താക്കോലും നിർമ്മിച്ചിട്ടുണ്ടാവും. ലളിതമായ ഒരു കാര്യമാണ്, പക്ഷെ ആഴമുള്ള ഒരു ചിന്തയാണത്. ഒരു താഴുണ്ടാക്കുമ്പോൾ തന്നെ അതിന് തുറക്കാനുള്ള താക്കോലും കൂടെ രൂപപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആ താക്കോൽ നമ്മുടെ കയ്യിൽ എത്തിച്ചേരാനായിട്ട് ഒരല്പം സമയമെടുക്കും. അല്ലെങ്കിൽ ആ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താൻ നമ്മളൊരല്പം തിരയേണ്ടി വരും. അതൊരിക്കലും പരിഹാരമില്ലാത്തൊരു പ്രശ്നമേ അല്ല. ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയും തുറക്കാൻ പാകത്തിലുള്ള ഒരു താക്കോൽ ഈ പ്രകൃതി എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മളിൽ പലരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആ താഴിൻ്റെ വലുപ്പവും അതിൻ്റെ ഭാരവും നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. അയ്യോ, ഇത് വലിയൊരു താഴാണ്, ഇതൊരിക്കലും എനിക്ക് തുറക്കാൻ കഴിയില്ല എന്ന് സ്വയം ഉറപ്പിച്ച് പറയും. അതിനു പകരം ശാന്തമായ ഒരു മനസ്സോടെ ആ താക്കോലിനായിട്ട് തിരയാൻ തുടങ്ങിയാൽ ഏതൊരു പ്രശ്നത്തിനും ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. പതറാത്ത മനസ്സും ചിന്തകളിലെ വ്യക്തതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ താക്കോലുകൾ. ഒരു കാര്യം ഓർക്കുക, പരിഹാരമില്ലാത്തൊരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. പ്രതിസന്ധികൾ കണ്ടിട്ട് ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നേരിടുന്ന ആ വലിയ വിഷമം താൽക്കാലികം മാത്രമാണ്. വാതിലുകൾ അടയുമ്പോൾ ജനാലകൾ തുറക്കപ്പെടുന്ന ഒരു പ്രകൃതി നിയമമുണ്ട് ഇവിടെ. ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. പ്രശ്നങ്ങൾക്ക് മുന്നിൽ തളർന്നിരിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് നടന്ന് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. കഠിനമായിട്ടുള്ള അവസ്ഥകളെ നേരിടാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധൈര്യമാണ് നിങ്ങളെ കൂടുതൽ ശക്തനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. നിരാശകളെയൊക്കെ മാറ്റിവെക്കും. ഏത് വലിയ പൂട്ടിനും പിന്നിൽ ഒരു താക്കോലുണ്ട് എന്ന തിരിച്ചറിവോടെ പുതിയൊരു പ്രതീക്ഷയോടെ കാര്യങ്ങളെ സമീപിക്കും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തില് എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ് അല്ലേ? അവരെങ്ങനെ ജീവിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, കരിയറിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ റൂൾസ് എഴുതി വെക്കാനായിട്ട് നമ്മളിൽ പലരും ശ്രമിക്കാറുണ്ട്. സ്വന്തം താല്പര്യങ്ങളും ചിന്തകളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് കാണുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഈ നിയമങ്ങളും ഉപദേശങ്ങളും വഴി നമ്മൾ അവരെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. എടോ, ആർക്കും ജീവിക്കാൻ വേണ്ടി നമ്മളായിട്ട് ചില റൂളുകളൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ലൈഫാണ്, അവർ ജീവിക്കട്ടെ. ഈ ലോകത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനും ചില തെറ്റുകളൊക്കെ ചെയ്യാനും അബദ്ധങ്ങൾ വരുത്താനും ആ മിസ്റ്റേക്കുകളിൽ നിന്ന് സ്വയം പഠിച്ച് മുന്നോട്ടു പോകാനും ഇവിടെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമുണ്ട് ഇല്ലേ? നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ പക്വതയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആരോ തന്ന നിയമപുസ്തകം വായിച്ചിട്ടാണ് അല്ല, നമ്മൾ പല കാര്യങ്ങളിലും വീണുപോയത് കൊണ്ടാണ്, ഒരുപാട് അബദ്ധങ്ങൾ സ്വന്തമായിട്ട് ചെയ്തത് കൊണ്ടാണ്, അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ പഠിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മനുഷ്യരായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും ആ അബദ്ധങ്ങൾ ചെയ്യാനും അതിൽ നിന്ന് സ്വയം വളരാനുമുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണ്ടേ? തെറ്റുകൾ വരുത്തുക എന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള അവകാശം പോലും നൽകാതെ ഒരാളെ എപ്പോഴും ഇങ്ങനെ നിയന്ത്രിക്കാനായിട്ട് നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു വഴി വെട്ടി തുറക്കാനാണ്. അത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വഴിയാകണമെന്നില്ല. അവരുടെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുക. വീഴുമ്പോൾ താങ്ങാനായിട്ട് ഒരു കൈ കൊടുക്കാമെന്നല്ലാതെ അവർ നടക്കേണ്ട വഴി ഇതല്ല എന്ന് ശാഠ്യം പിടിക്കരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിന്മേലുള്ള നമ്മുടെ അനാവശ്യമായ നിയന്ത്രണങ്ങൾ മാറ്റിവെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ മനോഹരമായ ഒരു സൗഹൃദ വലയം കെട്ടിപ്പടുക്കുന്നത്. മറ്റുള്ളവരെ അവരുടെ രീതിയിൽ ജീവിക്കാനായിട്ട് അനുവദിക്കുക. ആരുടെയും മേൽ നിങ്ങളുടെ ചിന്തകളുടെ ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരെ വിശ്വസിക്കുക. അവരുടെ തെറ്റുകളെയും അബദ്ധങ്ങളെയും അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് കാണുക. മനുഷ്യരെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാതെ അവരെ അവരുടെ തനിമയോടുകൂടി അംഗീകരിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഇന്നു മുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ജഡ്ജാകുന്നത് അങ്ങ് നിർത്തുക. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു ഇടം കൊടുക്കണം. വിട്ടുവീഴ്ചകളോടെ പരസ്പര ബഹുമാനത്തോടെ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കണം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ!

0: വെറും 399. ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: എല്ലാവർക്കും നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലത്തെ അനശ്വര ഈണങ്ങളാൽ സമ്പന്നമാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ശ്യാം. സാമുവൽ ജോസഫ് എന്ന പേരിൽ ജനിച്ച് സംഗീത ലോകത്ത് ശ്യാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു വയലിനിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീത യാത്ര ആരംഭിച്ചത്. പിന്നീട് MS വിശ്വനാഥൻ, സലീൽ ചൌധരി അങ്ങനെ ഒരുപാട് ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചതിനു ശേഷം പിന്നീട് ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. മെലഡി ആയിക്കോട്ടെ, പാശ്ചാത്യ സംഗീതമായിക്കോട്ടെ, ഇതെല്ലാം സമന്വയിപ്പിച്ച് വളരെ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ തലമുറകളെ തന്റെ ആസ്വാദനത്തിന്റെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഈണങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ശ്യാം കമ്പോസ് ചെയ്ത്, യേശുദാസ് പാടി, ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, അഭിനിവേശം എന്ന സിനിമയിലെ സന്ധ്യതനമ്പലത്തിൽ എന്ന മനോഹരമായ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഉണ്ണിമേനോൻ, ശരത് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ശ്യാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമയിൽ ആര് പാടണം എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യേശുദാസ്. പക്ഷേ യേശുദാസ് ആണ് പാടാൻ നമ്മൾ തീരുമാനിച്ചതെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് പാട്ടുപാടാനായിട്ട് വരാൻ സാധിച്ചില്ല. പകരം ആരെ പാടിപ്പിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പി ജയചന്ദ്രൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ തന്റെ സ്വന്തം ട്യൂണൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ടുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളുടെ സഹായത്തോടെ, കോറസിന്റെ സഹായത്തോടെ ഒരു പുതിയ മ്യൂസിക്കൽ അനുഭവം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു മാന്യശ്രീ വിശ്വാമിത്രനിലേത്. പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് പി ജയചന്ദ്രനും എസ് ടി ശശിധരനും ജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. ശ്യാം എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ആദ്യം ട്യൂൺ ചെയ്ത് പിന്നീട് വരികൾ എഴുതുന്ന ഒരു രീതിയാണ് ശ്യാം എന്ന സംഗീത സംവിധായകൻ തുടർന്നു വന്നിരുന്നത്. സിറ്റുവേഷൻ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്നു. എന്നാൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആരാണ് പാടുന്നത്, അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ലിറിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്, ആ ലിറിസിസ്റ്റിന്റെ സ്റ്റൈലിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി തന്നെ ഒരു പാട്ട് കൊടുക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനോട് എപ്പോഴും പറയുമായിരുന്നു, വരികൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് എന്ന്. പക്ഷെ മിക്ക പാട്ടുകളും ട്യൂൺ ചെയ്തതിനു ശേഷം വരികൾ എഴുതിയവയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ട്യൂണിടാൻ പേടിച്ച് ചെയ്തൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്നതുകൊണ്ട് തന്നെ പാട്ട് എഴുതാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ പാട്ട് എഴുതിക്കോളൂ എന്ന് ധൈര്യം കൊടുക്കുകയും ദേവദാരു പൂത്തു എന്ന ഗാനം മലയാള സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് എങ്ങനെ നീ മറക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ പാട്ട്. ഓൺലി ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഐ വി ശശി എന്ന സംവിധായകനോടൊപ്പം 40-ലേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. എന്നാൽ ഐ വി ശശി സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ ഈ പാട്ട് വേണമെന്ന് വളരെ പർട്ടിക്കുലറായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം കൈകടത്തലുകൾ നമ്മൾ പല പാട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായി കാണാറുണ്ട്. പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് പാട്ടുകൾ ചെയ്യാൻ ശ്യാം എന്ന സംഗീത സംവിധായകൻ എന്നും ശ്രമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് പോലെ തന്നെ വന്നൊരു പാട്ട് തന്നെയാണ് കേളിലൂലം എന്ന ഗാനം. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് ട്യൂണിലുള്ള രണ്ട് പാട്ടുകളാണ് ഒരേ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു പാട്ട് ജാനകിയമ്മ പാടുമ്പോൾ മറ്റൊരു പാട്ട് യേശുദാസ് സാറാണ് പാടുന്നത്. അങ്ങനെ പാരലലി രണ്ട് പാട്ടുകൾ ഒരേ പാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പാട്ട് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ ഒരു എക്സ്പെരിമെന്റൽ സോങ്ങുകളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ബിച്ചു തിരുമല വരികൾ എഴുതി കെ ജെ യേശുദാസും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട് ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്.

ഇന്നും നമ്മൾ കേൾക്കുന്നൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പേഴ്സിനോട് എന്നും മലയാളികൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. നമ്മളുടെ സ്കൂൾ കോളേജ് പരിപാടികളിലായിക്കോട്ടെ, നമ്മുടെ ഒരു ആഘോഷ പരിപാടികളിലായിക്കോട്ടെ, ഇതിലൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ്, ഫാസ്റ്റ് മലയാളം സോങ്ങുകൾ അല്ലെങ്കിൽ കൂടുതൽ നൃത്തമുള്ള പാട്ടുകൾ കേൾക്കാൻ എന്നും ഇഷ്ടപ്പെട്ടവരാണ് മലയാളികൾ. അദ്ദേഹവും അതിനോട് 100% യോജിക്കുന്ന ഒരാളാണ്. മെലഡിയും ഋതവും രണ്ടും വേണം. അദ്ദേഹം മാതാപിത എന്ന് പറയുന്നത് പോലെ തന്നെ മെലഡിയും ഋതവും ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമേ മ്യൂസിക് നിലനിൽക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മധുര കിനാവിൻ പോലുള്ള മനോഹരമായ അടിച്ചുപൊളി ഗാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ രണ്ടു കൈ നീട്ടി ഈ പാട്ടിനെയും പ്രേക്ഷകർ സ്വീകരിച്ചു. ശോഭന ആൻഡ് റഹ്മാൻ നായിക നായകന്റെ വളരെ വ്യത്യസ്തമായ ഡാൻസ് സ്റ്റെപ്പുകളും നമ്മൾ ഈ സിനിമയിൽ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ആ സിനിമയ്ക്കനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഗാനം, അതിപ്പോഴും മലയാളികളേറെ ആവശ്യപ്പെടുന്ന ഒരു ഗാനമായി തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആ പാട്ടിന്റെ ഒരു വിജയം. ബിച്ചു തിരുമല വരികൾ എഴുതി കാണാൻ മറയത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ് പാടിയ പാട്ട് ഒരു മധുര കിനാവിൻ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആർക്കും ഈ BGM മനസ്സിൽ നിന്ന് പോവുകയില്ല അല്ലെ. അത്രമാത്രം നമ്മളിലേക്ക് ഹിറ്റ് ചെയ്ത ഒരു BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണം പറയാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത തീം മ്യൂസിക് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് സംഗീത സംവിധായകൻ ശ്യാമിനോട് ചോദിക്കുമ്പോൾ അത് ദൈവമായിട്ട് തന്നു എന്ന് പറയാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. പടം നമ്മുടെ മുന്നിൽ ഇട്ടു തരുന്നു, അവിടെ തന്നെ വെച്ച് ആ പാട്ടുകൾക്ക് നോട്ട്സ് എഴുതി അതിന്റെ കൃത്യമായ ട്യൂൺ കൊടുത്ത് അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യാറ്. വലിയ ഹാർഡ് വർക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും അതൊരു വലിയ ഹാർഡ് വർക്ക് ആണ്. മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ടയർഡ് ആക്കുന്ന ഒരു വർക്ക്. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ചെറിയ ഡ്യൂറേഷനിൽ ഒരു മ്യൂസിക് അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഒരു ഒരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന തോട്ടിൽ നിന്നാണ് ഈ നമ്മൾ കേൾക്കുന്ന CBI ഡയറി കുറിപ്പിലെ ആ പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയായിരിക്കും. പക്ഷേ CBI ഡയറി കുറിപ്പിലെ പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, പകരം നമ്മൾ മറ്റൊരു ഗാനമാണ് പ്ലേ ചെയ്യുന്നത്. നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനം കേൾക്കാം. KS ചിത്ര പാടിയ പൂമാനമേ എന്ന ഗാനം. പൂവച്ചൽ ഖാദറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമിന്റെ കോമ്പോസിഷനിൽ വന്നിട്ടുള്ള ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാം എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം മഹലി എഫ് എമ്മിൽ ആർ ജി ഹീര. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാട്ടുകളായിരിക്കും വമ്പൻ ഹിറ്റുകളായി മാറുന്നത് അല്ലെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാത്ത എന്നാൽ വളരെ സിമ്പിളായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമായിരുന്നു കാത്തിരിപ്പു. എന്നാൽ ആ പാട്ട് ഒരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫേവററ്റ് പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ ഈ പാട്ടുണ്ട്. സീമ എന്ന നായിക, ഒരു കുട്ടി, ഇവരെ രണ്ടുപേരുമാണ് നമ്മൾ ഈ പാട്ടിൽ സ്ക്രീനിൽ കാണുന്നത്. അവരുടെ ആ ഒരു ബോണ്ടിനെ ഏറ്റവും മനോഹരമായി, വളരെ നിഷ്കളങ്കമായി, വളരെ സിമ്പിളായി നമ്മളിലേക്ക് എത്തിച്ച ഒരു മനോഹര ഗാനം. വളരെ ലളിതമായൊരു ഗാനം, അത് വളരെ ലളിതമായി തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആരൂഢം എന്ന സിനിമയിൽ എസ് ജാനകി പാടി കാവാലം വരികൾ എഴുതിയ ഈ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങളോടൊപ്പം മഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സത്യനന്ദിക്കാട് സിനിമകളിലും നമ്മൾ ശ്യാം എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് മനോഹര ഗാനങ്ങൾ കേട്ടു. വൈശാഖ സന്ധ്യ എന്ന ഗാനം ഞാൻ പറയേണ്ട കാര്യം തന്നില്ല. അത് അത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയും നെഞ്ചോട് ചേർക്കുകയും ഇന്നും ആ ഗാനവും അതിന്റെ ട്യൂണും റീൽസിലും ഒക്കെ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് പലപ്പോഴും ഇത്തരം ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു പാട്ടാണ്, നാടോടിക്കാറ്റിലെ കരകാണാ കടലല മേലെ എന്ന ഗാനം. എനിക്കൊന്നു വൈശാഖ സന്ധ്യ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണിത്. ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഒരു കടല്, ഒരുപാട് പേരുടെ യാത്ര, സ്വപ്നങ്ങൾ ഇതെല്ലാം കോർത്തിണക്കി മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനം എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, യേശുദാസും സി യു ആന്റോയും ചേർന്നിട്ടാണ് ഈ മനോഹര ഗാനം പാടിയിട്ടുള്ളത്. ശ്യാം കമ്പോസ് ചെയ്ത് നാടോടിക്കാറ്റ് സിനിമയ്ക്ക് വേണ്ടി ശ്യാം കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കേരളത്തിലെ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു സിനിമ അങ്ങാടി. ഈ സിനിമയിലെ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി. സാധാരണക്കാരുടെ ഇടയിലേക്ക് ശ്യാം എന്ന സംഗീത സംവിധായകൻ ഇടിച്ചു കയറിയത് ഇതിലെ പാട്ടുകളിലൂടെയായിരുന്നു. പാവാട വേണം, മേലാട വേണം, എനിക്ക് തോന്നുന്നു മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മൾ പറയുന്ന പല പാട്ടുകളിൽ ഒന്നാണ് ഇത്. ആൻഡ് ഈ സിനിമ വൺ ഹിറ്റായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്റേഴ്സിലൊക്കെ ഒരു ഗ്യാപ് ഫില്ലറായി പലപ്പോഴും ഈ സിനിമ റിലീസ് ചെയ്തതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു സിനിമ, അത്രയും തന്നെ ആൾക്കാർ സ്വീകരിച്ച പാട്ടുകൾ, ആൻഡ് ഓഫ് കോഴ്സ് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ അനശ്വരമായ ഒരു കോൺട്രിബ്യൂഷൻ. ആൻഡ് ഈ പാട്ട് തന്നെയാണ് അവസാനമായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി, യേശുദാസ് പാടി, ശ്യാം കമ്പോസ് ചെയ്ത അങ്ങാടി എന്ന സിനിമയിലെ പാവാട വേണം എന്ന ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ തീരുകയാണ്. പക്ഷെ മറ്റൊരു ദിവസം പാട്ട് കഥകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ തിരിച്ചു വരും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: சந்திவாதம், ஸ்ட்ரோக், முட்டு வேதனா, நடுவேதனா, கழுத்து வேதனா தொடங்கிய பிரச்சனைகள் நீங்களை அலட்டுண்டோ? എല്ലാവിധ ഇടുപ്പ് കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ലെസൺ വിതൗട്ട് ബ്രേക്ക്. അഹല്യ FM 90.4.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.